ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഇതിന് എത്ര ഭാരമുണ്ടാവും? പലരും പല ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൻ്റെ യഥാർത്ഥ ഭാരം എത്രയാണെന്നത് ഇവിടെ ഒരു വിഷയമല്ല, ഞാനിത് എത്ര നേരം ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് പ്രധാനം. ഒരു മിനിറ്റ് പിടിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ല, എന്നാൽ ഒരു മണിക്കൂർ പിടിച്ചാൽ എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങും, ഒരു ദിവസം മുഴുവൻ പിടിച്ചാൽ കൈ തളർന്നു പോകും. ഭാരം മാറുന്നില്ലെങ്കിലും സമയം കൂടുന്തോറും അതെനിക്ക് വലിയ ഭാരമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇതുപോലെയാണ്. അവയെക്കുറിച്ച് കുറച്ചു നേരം ചിന്തിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ സദാസമയവും ആ ചിന്തകൾ മനസ്സിലെടുത്ത് നടന്നാൽ അത് നമ്മെ പൂർണ്ണമായും തളർത്തുകയും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാക്കി മാറ്റുകയും ചെയ്യും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 31 കൊല്ലവർഷം 1201, ഇടവം 17, ഞായറാഴ്ച. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ക്യാൻസർ, ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി നിരവധി മാരകമായ രോഗങ്ങൾക്ക് പുകവലിയും പുകയില ഉപയോഗവും കാരണമാകുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാനും ദുശ്ശീലങ്ങളിൽ നിന്ന് മുക്തരാവാനും ആരോഗ്യകരമായൊരു ജീവിതം നയിക്കാനും എല്ലാവരെയും ഈ ദിനം പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
1: ചെറിയ
2: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: ഹൈ ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം ഓൺ ആസ്മയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചെറിയ വലിയ വർത്തമാനവുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി സൺഡേ വിഷയിക്കുകയാണ്. ഈ സൺഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്ത് പ്രത്യേകതയാണ്? ഒന്ന് കലണ്ടർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം വേറെ ഒന്നുമല്ല, ഈ മാസത്തിൽ തന്നെ ലാസ്റ്റ് സൺഡേയിലാണ് നമ്മളിങ്ങനെ എത്തി നിൽക്കുന്നതും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് May 31 കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ഞായറാഴ്ചയോട് കൂടി തന്നെ ഈ ഒരു മാസം അങ്ങ് അവസാനിക്കുകയാണ്. നാളെ എന്തായാലും പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദാ പുതിയൊരു മന്തും സ്റ്റാർട്ട് ചെയ്യുകയായി. അപ്പൊ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു നല്ല സൺഡേ ആയി മാറട്ടെ ഈ ഒരു സൺഡേ എന്ന് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിതാ ഐശ്വര്യമായിട്ട് നമ്മുടെ ചെറിയ വലിയ വർത്തമാനം എന്ന ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പോകുന്നത്. ഇന്ന് May 31 ലോക പുകയില ബിരുദ ദിനമായിട്ട് ആചരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും കേൾക്കാൻ മറക്കണ്ട. കീപ് ഓൺ ലിസണിങ് ടു ആസ്മയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചില ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. പുകമറകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല, തെളിഞ്ഞ ശ്വാസത്തോടെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം.

0: വലിയ വർത്തമാനം.
1: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനുഷ. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കപ്പെടുകയാണ് കേട്ടോ. മനുഷ്യാരോഗ്യത്തെ തകർക്കുന്ന പുകയിലയുടെ ഭീഷണി ലോകത്തിന് മുന്നിൽ ഓർമ്മിപ്പിക്കാനാണ് കേട്ടോ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടന 1987 ഈ ഒരു ദിനാചരണം ആരംഭിച്ചത് തന്നെ. പുകയില ഉപയോഗം മൂലം വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അതുപോലെ തന്നെ മരണങ്ങളും ഒക്കെ തടയാനായിട്ട് ആഗോള ബോധവൽക്കരണമാണ് ആക്ച്വലി ഈ ഒരു ദിനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സിഗരറ്റ്,

ഇടി, ഹാൻഡ്സ്, ഗുഡ്ക, ഇ സിഗരറ്റ് ഇങ്ങനെ തുടങ്ങി പല രൂപങ്ങളിലുള്ള പുകയില മനുഷ്യ ജീവിതത്തെ അപകടത്തിലാക്കുന്നുണ്ടല്ലേ. പുകയില ഉപയോഗം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, കുടുംബത്തെയും അതുപോലെ തന്നെ സമൂഹത്തെയും ഒക്കെ നല്ല രീതിയിലാണ് ബാധിക്കുന്നത്. വർഷം തോറും കോടിക്കണക്കിന് ആളുകള് പുകയില മൂലമുള്ള രോഗങ്ങൾ കാരണം മരണപ്പെടുന്നുവെന്ന് ആരോഗ്യ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, സ്ട്രോക്ക്, വായ് ക്യാൻസർ, ശ്വാസതടസ്സം അങ്ങനെ തുടങ്ങി ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് വേറൊന്നുമല്ല ഈ ഒരു പുകയിലയാണ്. അപ്പോ പുകയിലയെ പറ്റിയിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെറിയ വലിയ വർത്തമാനത്തിൽ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനുഷ. പുകവലി ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ, സമീപവാസികൾക്കും അപകടം ഉണ്ടാകുന്നുണ്ട്. അത് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും പുകവലിക്കും. ഇതിനെ സ്മോക്ക് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്നാണ് ആക്ച്വലി വിളിക്കുന്നത്. കുട്ടികളും ഗർഭിണികളും ഒക്കെ ഇതിന്റെ ഇരകളാകുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ലോക പുകയില വിരുദ്ധ ദിനം ഓരോ വർഷവും പുതിയ പ്രമേയത്തോടെ ആചരിക്കപ്പെടുന്നു. 2026 പ്രമേയം യുവാക്കളെ ലക്ഷ്യമിട്ട് പുകയില കമ്പനികൾ നടത്തുന്ന വിപണന തന്ത്രങ്ങളെ തുറന്നു കാട്ടുന്നതാണ് കേട്ടോ. നിറമുള്ള പാക്കറ്റുകളും രുചി വ്യത്യാസങ്ങളും ഉപയോഗിച്ച് യുവാക്കളെ കുടുക്കാനുള്ള ശ്രമങ്ങള് ശക്തമാകുന്നുവെന്നാണ് ആരോഗ്യ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നത്തെ തലമുറയില് ഈ സിഗരറ്റിന്റെ ഉപയോഗം വർദ്ധിക്കുന്നതും ആശങ്ക നല്ല രീതിയിൽ തന്നെ ഉയർത്തുന്നുണ്ട്. പലരും ഇത് സുരക്ഷിതമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഈ സിഗരറ്റുകളും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പുകയില വ്യവസായം യുവാക്കളെ ലക്ഷ്യമിടുന്നതായിട്ടാണ് വിദഗ്ധര് ചൂണ്ടിക്കാട്ടുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരസ്യങ്ങളും ഇതിന് സഹായമാകുന്നുണ്ട്. ലോക പുകയില വിരുദ്ധ ദിനം ഇത്തരം അപകടങ്ങളെ കുറിച്ച് ജനങ്ങളെ നല്ല രീതിയിൽ തന്നെ ബോധവൽക്കരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഒക്കെ ഈ ദിനത്തില് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരും പുകവലി പ്രവർത്തകരും ഒക്കെ പുകവലി നിർത്താനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നു. സർക്കാർ തലത്തിലും വിവിധ കൺട്രോളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. മാത്രമല്ല പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സിഗരറ്റ് പാക്കറ്റുകളില് ഈ ഭീകര ചിത്രങ്ങൾ നൽകുന്നതും ബോധവൽക്കരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. എന്നാൽ പോലും അത് പലർക്കും ഒരു പേടി തോന്നിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. കാരണം അതിനേക്കാൾ ഉപരിയാണ് പുക വലിക്കാനുള്ള ഇവരുടെ ആഗ്രഹം. പുകയിൽ ഉപേക്ഷിക്കുന്നവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം വീണ്ടെടുക്കാനാകും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഒരു വ്യക്തി പുകവലി നിർത്തിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കുന്നു. ലോക പുകയില വിരുദ്ധ ദിനം ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭാവിക്കായുള്ള ഒരു ശക്തമായ ആഹ്വാനം തന്നെയാണ്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: പുകയിലയുടെ ചരിത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെങ്കിലും അതിന്റെ ദോഷഫലങ്ങളെ കുറിച്ചുള്ള ബോധം പിന്നീട് മാത്രമാണ് ലോകം തിരിച്ചറിഞ്ഞത്. പഴയ കാലങ്ങളിൽ ചിലർ പുകയിലയെ ഔഷധമായിട്ട് പോലും കരുതിയിരുന്നു. പിന്നീട് ശാസ്ത്രീയമായ പഠനങ്ങൾ അതിന്റെ അപകടങ്ങൾ തെളിയിച്ചു. നിക്കോട്ടിൻ എന്ന രാസവസ്തുവാണ് കേട്ടോ പുകയിലയുടെ പ്രധാന ലഹരി ഘടകം. ഇത് വളരെ വേഗത്തിൽ മനുഷ്യനെ അടിമപ്പെടുത്തുന്നു. ഒരിക്കൽ ഉപയോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ നിർത്തുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരുപോലെ നിക്കോട്ടിൻ ബാധിക്കുന്നുണ്ട്. പുക വലിക്കുന്നവരുടെ ശ്വാസകോശം ക്രമേണ നശിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല രക്തകുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുന്നു, അതുപോലെ വായിലും തൊണ്ടയിലുമൊക്കെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. പിന്നെ പല്ലുകളുടെ നിറം മാറുകയും ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു. പുകവലി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി തന്നെയാണ് കുറയ്ക്കുന്നത്. യുവാക്കളിൽ ശാരീരിക ക്ഷമത കുറയാനായിട്ട് ഇത് കാരണമാകും. മാത്രമല്ല വിദ്യാർത്ഥികളുടെ പഠനക്ഷമതയ്ക്കും ശ്രദ്ധയ്ക്കും വരെ ഇത് ബാധിക്കും. ഇനി ഗർഭിണികൾ പുകയില ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യവും അപകടത്തിലാകുന്നു. പുകയില കാരണം വർഷം തോറും 8 ദശലക്ഷത്തിലധികം മരണങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് മൂലമുള്ള മരണങ്ങളും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരാൾ പുക വലിക്കുകയാണെങ്കിൽ അടുത്തുള്ള ആളുകളെയും ആ ഒരു പുകയുടെ എഫക്റ്റ് ബാധിക്കത്തില്ലേ, അതിനെയാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്. വീട്ടിൽ ഒരാൾ പുക വലിച്ചാൽ മുഴുവൻ കുടുംബങ്ങളുമാണ് അതിൽ ബാധിക്കപ്പെടുക. കുട്ടികൾക്ക് ആസ്മ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. പുകയിൽ ഉപേക്ഷിച്ചാൽ ശരീരത്തിന് വലിയ ഗുണമുണ്ടാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടും. വർഷങ്ങൾക്ക് ശേഷം ഹൃദ്രോഗ സാധ്യത ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും. അപ്പൊ പുകയില ഉപേക്ഷിക്കൽ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. പല രാജ്യങ്ങളും പുകയില നിയന്ത്രണ നിയമങ്ങൾ ശക്തമാക്കുന്നുണ്ട്. പരസ്യ നിരോധനവും നികുതി വർധനവും ഒക്കെ ഇതിനായിട്ട് നടപ്പിലാക്കി വരുന്നു. പൊതുജന ബോധവൽക്കരണ രോഗങ്ങൾ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ലോക പുകയില വിരുദ്ധ ദിനം ഈ സന്ദേശങ്ങൾ ശക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പുകയിലക്കെതിരെ പോരാട്ടം ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള മനുഷ്യരാശിയുടെ തന്നെ ഒരു പോരാട്ടമാണ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

ചുവടുവെപ്പാണ്. പുകമറകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല, തെളിഞ്ഞ ശ്വാസത്തോടെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം.

ഇന്നത്തെ ലോകത്ത് പുകയില വ്യവസായം പുതിയ രൂപങ്ങളിലൂടെ യുവാക്കളെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലേ. നിറമുള്ള പാക്കറ്റുകളും അതുപോലെ തന്നെ മധുരമുള്ള ഫ്ലേവറുകളും ഉപയോഗിച്ച് ഇ സിഗരറ്റുകളും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തുന്നുണ്ട്. പല യുവാക്കളും ഇതിനെ ഒരു ഫാഷനായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് പരോക്ഷ പ്രചാരം ലഭിക്കുന്നു. കൂൾ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന തെറ്റായ സന്ദേശമാണ് പലർക്കും ലഭിക്കുന്നത്. യുവജനങ്ങളെ കുടുക്കാനുള്ള ശ്രമത്തിന് ലോകാരോഗ്യത്തിന് വലിയ വെല്ലുവിളിയാണ് കേട്ടോ. ചില രാജ്യങ്ങളിൽ കൗമാരക്കാരിൽ ഇ സിഗരറ്റ് ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുട്ടികൾക്ക് നിറങ്ങളും രുചികളും ഒക്കെ കൂടുതൽ ആകർഷകമാക്കുന്നു. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഫ്ലേവർ നിരോധന നടപടികൾ ആലോചിക്കുന്നുണ്ട്. പുകയില കമ്പനികൾ പലപ്പോഴും കുറഞ്ഞ അപകടം എന്ന പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആരോഗ്യ വിദഗ്ധർ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ മസ്തിഷ്ക വളർച്ചയെ പോലും ബാധിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരിൽ ഇത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ സാധ്യത. ഒരിക്കൽ ഇതിന് അടിമപ്പെട്ട് കഴിയാൻ ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പലരും സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒരു പുകവലി എന്നുള്ള സംഭവത്തിലേക്ക് തിരിയുന്നത് തന്നെ. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും എന്നുള്ളതാണ് ഒരു കാര്യം. പുകയില കമ്പനികളിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകമെമ്പാടും വലിയ വിമർശനങ്ങൾക്ക് ഇടയാകുന്നുണ്ട്. കുട്ടികളെ ലക്ഷ്യമിട്ട് പരസ്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് ആരോഗ്യ സംഘടനകൾ ആരോപിക്കുന്നുണ്ട് അതേപറ്റി. ചില രാജ്യങ്ങൾ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ പുകയില ഉപയോഗം നിരോധിക്കുന്നതും വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിള് ഇപ്പോൾ തമിഴ്നാട് നമുക്ക് എടുത്തു പറയാം. അപ്പൊ ആരോഗ്യ സംഘടനകൾ യുവാക്കളെ ബോധവൽക്കരിക്കാനായിട്ട് ക്യാമ്പയിനുകളൊക്കെ നടത്തി വരുന്നുണ്ട്. അതുപോലെ കുടുംബത്തിന്റെ പിന്തുണയും കുട്ടികളെ പുകവലിയിൽ നിന്ന് അകറ്റാനായിട്ട് നിർണായകമാണ്. മാത്രമല്ല അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളുമായിട്ട് ഒരു തുറന്ന സംവാദം നടത്തേണ്ടതുമാണ്. ഒരിക്കൽ പരീക്ഷിച്ചാൽ മതിയെന്ന ആ ഒരു ചിന്ത തന്നെ ശരിക്കും പറഞ്ഞാൽ അപകടമാണല്ലേ. സുഹൃത്തുക്കളുടെയൊക്കെ സമ്മർദ്ദം മൂലമാണ് പലരും ആക്ച്വലി ഒരു പുകവലിയൊക്കെ തുടങ്ങുന്നത് തന്നെ. അതിനാൽ ശരിയായ കൂട്ടായ്മയും ആരോഗ്യമായിട്ടുള്ള ജീവിതശൈലിയും ഒക്കെ പ്രധാനമാണ്. യുവതലമുറയെ രക്ഷിക്കുകയാണ് ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അപ്പൊ ആരോഗ്യമുള്ള യുവജനങ്ങളാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: പുകയില ഉപയോഗം ആരോഗ്യത്തോടൊപ്പം സമ്പദ് വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും തന്നെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആക്ച്വലി പല കുടുംബങ്ങളും ദിവസേന വലിയ തുകയാണ് പുകവലിക്കായിട്ട് ചെലവഴിക്കുന്നത്. ആ പണം വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കാമായിരുന്നുവെന്ന് പിന്നീടായിരിക്കും ചിന്തിക്കുക. ദരിദ്ര കുടുംബങ്ങളിൽ പുകയില ഉപയോഗം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. രോഗചികിത്സയ്ക്കായിട്ട് പിന്നീട് വൻ തുകയാണ് ചെലവാകുന്നത്. സർക്കാരുകൾക്കും ആരോഗ്യ മേഖലയിലും വലിയ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പുകയില രോഗങ്ങൾ ചികിത്സിക്കാനായിട്ട് ആശുപത്രികൾക്കും ആരോഗ്യ സംവിധാനങ്ങൾക്കും അധിക ചെലവ് വരെ വരുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പുകയില കൃഷി പരിസ്ഥിതിയെ തന്നെയാണ് നല്ല രീതിയിൽ ബാധിക്കുന്നത്. ഈ വനനശീകരണത്തിനും അതുപോലെ തന്നെ മണ്ണിന്റെ നാശത്തിനും ഒക്കെ ഇത് കാരണമായി മാറാറുണ്ട്. സിഗരറ്റ് നിർമ്മാണത്തിനായിട്ട് വലിയ തോതിലാണ് മരങ്ങൾ മുറിക്കപ്പെടുന്നത്. മാത്രമല്ല, പുകവലിക്ക് ശേഷം ഉപേക്ഷിക്കുന്ന സിഗരറ്റ് കുറ്റികള് നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിനൊക്കെ നമ്മൾ പോലും അറിയാതെ കാരണമാവുന്നുണ്ട്. ഈ കടൽ തീരങ്ങളിലും അതുപോലെ തന്നെ റോഡുകളിലുമൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിട്ട് ഇത് കിടന്ന് അടിഞ്ഞുകൂടുകയാണ്. ചില മൃഗങ്ങളാണെങ്കിലും പക്ഷികളൊക്കെ ആണെങ്കിലും ഇതിലൂടെ അപകടത്തിലാവുന്നുണ്ട്. അതുപോലെ പുകയില കൃഷിയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കള് മണ്ണിനെയും ജലത്തെയും തന്നെ മലിനമാക്കുന്നു. കർഷകരുടെ ആരോഗ്യത്തിന് പോലും ഇത് ഭീഷണിയായിട്ട് മാറാറുണ്ട്. പല രാജ്യങ്ങളും ഇപ്പോൾ പുകയില കൃഷിക്ക് പകരം ഭക്ഷ്യവിളകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് പുകയില രഹിത കൃഷിയും പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ പരിസ്ഥിതി സംരക്ഷണത്തിനും അതുപോലെ തന്നെ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട്. പുകവലി കാരണം വായു മലിനീകരണവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അടച്ച മുറികളിൽ ഈ പുകവലി ചെയ്യുന്നവരോടൊപ്പം തന്നെ ഉള്ളവർക്കും അത് അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം. ഈ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ പോലും പുകവലി നിരോധിക്കുന്നത് ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. പുകയില രഹിത ഓഫീസുകളും ക്യാമ്പസുകളും ഒക്കെ ഇന്ന് വ്യാപകമാകുന്നുണ്ട്. എന്നാൽ അതുപോലും മനസ്സിലാക്കാതെ ഏതെങ്കിലും മുക്കിനും മൂലയിലിരുന്നും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ചില നഗരങ്ങളിൽ സ്മോക്ക് ഫ്രീ സിറ്റി പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. പുകയിലയുടെ ദോഷങ്ങൾ ആക്ച്വലി വ്യക്തിപരമല്ല, സാമൂഹികമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യകരമായ സമൂഹം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരുടെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. പുകയില ഉപേക്ഷിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്തും, അതുപോലെ കുട്ടികൾക്ക് നല്ല മാതൃക സൃഷ്ടിക്കാനായിട്ടും ഇത് സഹായിക്കും. അപ്പൊ പുകയില വരുന്ന ദിനം ആരോഗ്യവും പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു ബന്ധം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കണമെങ്കിൽ പുകയില ഉപയോഗവും കുറയ്ക്കേണ്ടതായിട്ടുണ്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ലോക പുകയില വിരുദ്ധ ദിനത്തിൽ വിവിധ രാജ്യങ്ങള് വിപുലമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഒക്കെ റാലിയും സെമിനാറും ഒക്കെ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഈ പോസ്റ്ററുകളും നാടകങ്ങളും ഒക്കെ അവതരിപ്പിച്ച് സന്ദേശം അവരാൽ കഴിയുന്ന രീതിയിൽ പകരുന്നുണ്ട്. ആശുപത്രികളിലാണെങ്കിലും ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ പല ഡോക്ടേഴ്സും പുകയില ഉപേക്ഷിക്കാനായിട്ട് പ്രത്യേകം കൗൺസിലിംഗ് വരെ നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളും ഈ സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നിട്ട് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലും ഇന്ന് വലിയ സ്വാധീനം തന്നെയാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. നോ ടുബാക്കോ ഡേ പോലുള്ള ഹാഷ് ടാഗുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല ഈ സിനിമാ താരങ്ങളും കായിക താരങ്ങളും ഒക്കെ പുകയില വിരുദ്ധ സന്ദേശങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. യുവാക്കളെ സ്വാധീനിക്കാൻ വേണ്ടി ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. ചില രാജ്യങ്ങളിൽ പുകയില വിരുദ്ധ പ്രതിജ്ഞകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്കൂളുകളിലെ കുട്ടികളെ നോ സ്മോക്കിംഗ് ക്യാമ്പയിനുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പൊതുവിടങ്ങളിൽ ഈ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിക്കുന്നുമുണ്ട്. അതുപോലെ ഇപ്പോൾ ആ റേഡിയോയിലാണെങ്കിലും അതുപോലെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ആണെങ്കിലും പ്രത്യേക പരിപാടികളൊക്കെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പുകയില ഉപേക്ഷിച്ചവരുടെ അനുഭവങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് അതിലൂടെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാലും മറ്റുള്ളവർക്കും പ്രചോദനമാകുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു വശം. പിന്നെ പല ആശുപത്രികളിലും ഈ ക്വിറ്റ് സ്മോക്കിംഗ് ക്ലിനിക്സുകളും ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല നിക്കോട്ടിൻ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് വിദഗ്ധ സഹായമൊക്കെ നൽകി വരുന്നുണ്ട്. ചിലർക്ക് ഈ മരുന്നുകളും കൗൺസിലിങ്ങും ആവശ്യമായിട്ട് വരാം. ആ ഒരു ലെവല് വരെയൊക്കെ പലപ്പോഴും പോകാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുടുംബത്തിന്റെ പിന്തുണയും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പുകയില ഉപേക്ഷിക്കുന്നവരെ പരിഹസിക്കാതെ പ്രോത്സാഹിപ്പിക്കണം. അത് ഉപേക്ഷിക്കാനായിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ടും ഓരോ ചെറിയ ശ്രമവും ആക്ച്വലി വലിയ വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. ലോകാരോഗ്യ സംഘടന വിവിധ രാജ്യങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. പുകയില നിയന്ത്രണ നയങ്ങൾ ശക്തമാക്കാനായിട്ട് ഒരു സപ്പോർട്ടൊക്കെ നൽകി വരുന്നുണ്ട്. അപ്പോൾ നികുതി വർധനയും അതുപോലെ തന്നെ പരിസ്ഥി നിരോധനവും ഒക്കെ ഫലപ്രദമായ നടപടികളായിട്ട് നമ്മൾ കണക്കാക്കണമല്ലേ. യുവാക്കളെ സംരക്ഷിക്കാനും സ്കൂൾ തല ബോധവൽക്കരണവും അനിവാര്യമാണ്. ഒരു കുട്ടി പോലും പുകയിലയുടെ അടിമയാകാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൂട്ടായ പ്രവർത്തനം അത്യാവശ്യമാണ്. ലോക പുകയില വിരുദ്ധ ദിനം ഈ കൂട്ടായ്മയുടെ ഒരു പ്രതീകമായിട്ട് ആക്ച്വലി മാറിയിരിക്കുകയാണ്. പുകയിലക്കെതിരായ പോരാട്ടം ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലോർക്കണം. ചെറിയ വലിയ വർത്തമാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: പുകയില ഉപേക്ഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലേ. എന്നാൽ അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യവുമല്ല. പലരും വർഷങ്ങളായുള്ള അടിമത്തത്തിൽ നിന്ന് വിജയകരമായിട്ട് മോചിതരായിട്ടുണ്ട്. ആദ്യം നമ്മൾ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കണം. ഇന്ന് മുതൽ നിർത്താമെന്ന ആത്മവിശ്വാസമാണ് ആദ്യത്തെ പടി. ചിലർ പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കും, ചിലർ ക്രമേണ ഉപയോഗം കുറച്ചു കൊണ്ടുവരും. ഇപ്പൊ ഏത് രീതിയായാലും ലക്ഷ്യം പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതായിരിക്കണം. തുടക്കത്തിലെ ചെറിയ അസ്വസ്ഥതകളൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഈ തലവേദന, അതുപോലുള്ള അസ്വസ്ഥതകൾ, നിക്കോട്ടിൻ ആഗ്രഹം തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശരീരം ക്രമേണ സാധാരണ നിലയിലാകുന്നതായിട്ട് തോന്നും. അതുപോലെ വ്യായാമവും നല്ല ഭക്ഷണവും ഒക്കെ സഹായകരമാണ് കേട്ടോ. വെള്ളം കൂടുതൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ സുഹൃത്തുക്കളുടെ ഒരു സപ്പോർട്ടും പ്രധാനമാണ്. പുകവലി ചെയ്യുന്ന കൂട്ടത്തിൽ നിന്ന് അകലം പാലിക്കുന്നതായിരിക്കും നല്ലത്. ചിലർക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരാം. ഈ മാനസിക സമ്മർദ്ദം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ യോഗയും ധ്യാനവും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല, പുകയിൽ ഉപേക്ഷിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭവും ഉണ്ടാകും. ഓരോ ദിവസവും ലാഭിക്കുന്ന പണം പുതിയൊരു പ്രചോദനമായിട്ട് മാറാം. നമ്മുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ശ്വാസം മെച്ചപ്പെടുകയും ശരീരത്തിന്റെ ശക്തി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ പല്ലുകളുടെ ആരോഗ്യവും മെച്ചപ്പെടും. നമ്മുടെ ശരീരത്തിലെ ആ ഒരു ദുർഗന്ധം കുറയും. പലരും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ടാണ് പുകയിൽ ഉപേക്ഷിക്കലിനെ കാണുന്നത്. ഡോക്ടേഴ്സ് ആണെങ്കിലും ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും നിരന്തരം സഹായം നൽകുന്നുണ്ട്. നിക്കോട്ടിൻ പാച്ചുകളും അതുപോലെ ചികിത്സകളും ഒക്കെ ചിലർക്ക് സഹായകരമാകാം. എന്നാൽ ആത്മനിയന്ത്രണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കുട്ടികൾ മാതാപിതാക്കളെ അനുകരിക്കുന്നവരാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് പുകയില രഹിത അന്തരീക്ഷം നിർണായകമാണ്. യുവതലമുറയ്ക്ക് നല്ലൊരു മാതൃക കൊടുക്കേണ്ടത് മുതിർന്നവരുടെ കടമയാണ്. അപ്പൊ പുകയില വിരുദ്ധ ദിനം ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കൂ എന്ന സന്ദേശം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലെ ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744665 0. കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല, ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി

കേൾക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനുഷ. ഇന്ത്യയിലെ ഈ പുകയില ഉപയോഗം

വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് കേട്ടോ. സിഗരറ്റിനൊപ്പം ബീഡിയും ചവയ്ക്കുന്ന പുകയിലെ ഉൽപ്പന്നങ്ങളും ഒക്കെ വ്യാപകമായിട്ടാണ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. ഈ വായിലുള്ള ക്യാൻസർ കേസുകള് ഇന്ത്യയിൽ കൂടുതലാകാനായിട്ട് ഇതും ഒരു പ്രധാന കാരണം തന്നെയാണ്. പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ പോലും പുകവലി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിരോധിക്കുന്ന നിയമങ്ങൾ ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട്. സിഗരറ്റ് പാക്കറ്റുകളിലെ മുന്നറിയിപ്പ് ചിത്രങ്ങളും നിർബന്ധമാക്കിയിട്ടുണ്ട്. സിനിമകളിലെ പുകവലി രംഗങ്ങൾ വരുമ്പോൾ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. സ്കൂൾ പരിസരങ്ങളില് പുകയിലെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിയമലംഘനങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കടകളിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് പോലും പുകയിലെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ കർശന നിയന്ത്രണമാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് നടത്തുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിലാണെങ്കിലും നഗരങ്ങളിലൊക്കെ ആണെങ്കിലും നിരവധി ക്യാമ്പയിനുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ പുകയില വിരുദ്ധ പരിപാടികളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയം വിവിധ ബോധവൽക്കരണ പരസ്യങ്ങൾ വരെ പുറത്തിറക്കുന്നുണ്ട്. അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ മുന്നറിയിപ്പുകളെ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലേ. ആശുപത്രികളിലാണെങ്കിൽ പോലും ഇപ്പോൾ പുകവലി ഉപേക്ഷിക്കൽ ക്ലിനിക്കുകളൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ യുവാക്കളെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയ ബോധവൽക്കരണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചില സിനിമാ താരങ്ങളാണെങ്കിലും പുകയിലെ വിരുദ്ധ പ്രചാരണങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. സ്കൂളിന്റെ ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് പുകയിലെ വിരുദ്ധ പാഠങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പുകയിലെ ഉപയോഗം ദാരിദ്ര്യവും രോഗങ്ങളും വർദ്ധിപ്പിക്കുന്ന ജന്നിങ്സ് കുടുംബങ്ങളുടെ സാമ്പത്തികാവസ്ഥ ഇത് നല്ല രീതിയിൽ തന്നെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിക്ടിംസ് ആയ ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലേ. ആരോഗ്യ ചെലവ് കൂടുന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സ്ത്രീകളിലും പുകയിലെ ഉപയോഗം വർദ്ധിക്കുന്നതിൽ ആരോഗ്യ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, അതുകൂടാതെ കൗമാരക്കാരിലെ ഈ സിഗരറ്റ് ഉപയോഗം വർദ്ധിക്കുന്നതും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ യുവജന സംരക്ഷണത്തിനായിട്ട് പുതിയ നിയമങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പുകയില രഹിത തലമുറ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യ മേഖലയുടെ പ്രധാന ലക്ഷ്യം തന്നെ. അപ്പോൾ നിയമങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ സഹകരണവും അത്യാവശ്യമാണല്ലേ. ഓരോ പൗരനും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണം. ഓരോ പുകയില വിരുദ്ധ ദിനം ഇന്ത്യയിലും വലിയ പ്രാധാന്യത്തോടുകൂടി ആചരിക്കപ്പെടണമെന്നാണ് പറയാനുള്ളത്. അപ്പൊ ആരോഗ്യകരമായിട്ടുള്ള ഇന്ത്യ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുകയിലക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വെക്കണം, കണ്ടിന്യൂ ചെയ്തു പോകണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: സോങ്സുകളുമായി മ്യൂസിക് മഫാസ്, എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: വലിയ വർത്തമാനം.
1: ശരിക്കും പറഞ്ഞാൽ ലോക പുകയില വിരുദ്ധ ദിനം ഒരു സാധാരണ ദിനാചരണമല്ല കേട്ടോ, മനുഷ്യ ജീവിതത്തെ സംരക്ഷിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു ആഗോള പ്രസ്ഥാനം കൂടിയാണ്. ഓരോ സിഗരറ്റിനും പിന്നിലായിട്ട് ആരോഗ്യനാശവും കുടുംബവേദനയും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പുകയിലയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകുന്നത് ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ആരോഗ്യകരമായ ശരീരവും മനസ്സുമൊക്കെ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സമ്പത്താണെന്ന് വേണമെങ്കിലും പറയാം. പുകയില അതിനെ നശിപ്പിക്കുന്ന ഒരു മൗനവില്ല എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ യുവാക്കളെ ലക്ഷ്യമിട്ട് നടക്കുന്ന വിപണന തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട സമയമാണ് കേട്ടോ. ഒരു തലമുറയെ രക്ഷിക്കാനാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു മാതൃക നൽകേണ്ടതും നമ്മുടെ സമൂഹത്തിന്റെ തന്നെ കടമയാണ്. അപ്പോൾ പുകയില രഹിത വീടുകളും സ്കൂളുകളും ഓഫീസുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സർക്കാർ നിയമങ്ങൾ മാത്രം മതിയാകത്തില്ല കേട്ടോ, ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും ഇവിടെ അത്യാവശ്യമാണ്. പുകവലി ഉപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയും സമൂഹത്തിനൊരു പ്രചോദനമാണ്. ആരോഗ്യകരമായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നത് വലിയൊരു വിജയമായിട്ട് മാറുന്നതായിരിക്കും. മാത്രമല്ല കുടുംബത്തിന്റെ സന്തോഷത്തിനും സ്വന്തം ഭാവിക്കുമായിട്ട് പുകയിലെ അകറ്റി നിർത്തേണ്ടതും അത്യാവശ്യമാണ്. ഓരോ ദിവസവും പുതിയ തുടക്കത്തിനുള്ള ഒരു അവസരമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. ഇനി വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷമാണ് യഥാർത്ഥ വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുകയില രഹിത ജീവിതം കൂടുതൽ ഊർജ്ജവും ആത്മവിശ്വാസവും ഒക്കെ നൽകും എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഓർക്കുക. മാത്രമല്ല സമൂഹം ഒന്നിച്ചു നിൽക്കുകയാണ് എങ്കിൽ പുകയിലക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ സന്ദേശം ശരിക്കും പറഞ്ഞാൽ വ്യക്തമാണ്, പുകയിലക്ക് ഇല്ലെന്ന് പറയുക. ആരോഗ്യകരമായിട്ടുള്ളൊരു ഭാവി സെലക്ട് ചെയ്യുക. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ്, അത് വിഷപ്പുക കൊണ്ട് നശിപ്പിക്കാതിരിക്കുക. യുവതലമുറയെ സംരക്ഷിക്കുക എന്നത് രാജ്യത്തിന്റെ ഭാവിയെ സംരക്ഷിക്കലാണ്. പുകയില രഹിത ലോകം അസാധ്യമായിട്ടുള്ളൊരു സ്വപ്നമല്ല, അത് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ്. കൂട്ടായ ആ ഒരു പരിശ്രമം ഉണ്ട് എങ്കിൽ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ ബോധവൽക്കരണമായിരിക്കാം ചിലപ്പോൾ നാളെയുടെ ജീവൻ രക്ഷിക്കുന്നത്. അപ്പോൾ പുകയില ഉപേക്ഷിക്കുന്ന തീരുമാനം ഒരാളുടെ ജീവിതം മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ഭാവിയും മാറ്റുന്നതായിരിക്കും. May 31 എന്നുള്ള ഈ ഒരു ഡേറ്റ് ആ ഒരു ഓർമ്മിപ്പിക്കലാണ് നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ വില. അപ്പൊ ജീവനെ സ്നേഹിക്കുന്നവർ പുകയിലയെ നിരസിക്കാനായിട്ട് മനസ്സ് കാണിക്കുക. സേ നോ ടു ടുബാക്കോ എന്ന സന്ദേശം ഓരോ ഹൃദയത്തിലും മുഴങ്ങട്ടെ. അപ്പൊ എന്തായാലും ആരോഗ്യകരമായിട്ടുള്ള പുകയില രഹിതമായ ഒരു ലോകത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനം വൈൻഡപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രേ ഫോർ 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം.

ഒട്ടും സമയം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് അങ്ങോട്ട് ഓടിപ്പോവാട്ടോ. ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയുണ്ട്. ആ സിനിമയിലെ കര കവിയാതെ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.

ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. നമ്മുടെ ഇന്ദ്രൻ സാറും അതുപോലെ തന്നെ മധുബാല മാമും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ചിന്ന ചിന്ന ആസൈ എന്നുള്ളത്. അതിലെ നമ്മുടെ ഗോവിന്ദ് വസന്ത മ്യൂസിക് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കര കവിയാതെ എന്നുള്ളത്. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് അഭിജിത്ത് അനിൽകുമാറാണ്. അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ഈ ഒരു പാട്ട് വേറിട്ട് തന്നെ നിൽക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗോവിന്ദ് വസന്ത ഈ ഒരു പാട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളതും അഭിജിത്ത് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളതും. അൻവർ അലിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രൻ ചേട്ടനും മധുബാല മാമും കൂടാതെ അപർണ ബാലമുരളി, ജാഫർ സാദിഖ്, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വർഷ വാസുദേവിന്റെ ഡിറക്ഷനാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. അഭിജിത്ത് ബാബുജിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ എന്തായാലും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിന്ന ചിന്ന ആസ എന്ന മൂവിയിലെ കര കവിയാതെ എന്ന പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചില ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. പുകമറകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല, തെളിഞ്ഞ ശ്വാസത്തോടെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം.

0: ഒരു സൂപ്പർ പവർ പാക്ഡ് മാസ് പാട്ടാണ് ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആഴ്ച എലികുട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് പെദ്ദി മൂവിയിലെ ഒരു മാസ് പാട്ടാണ്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് മാസ മാസ.
1: മ്യൂസിക് മപ്പാസ്.

ഭരത് കെ രാജേഷ് ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. വൺ ആൻഡ് ഓൺലി എ ആർ റഹ്മാന്റെ മ്യൂസിക് മാജിക് ആണ് ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ്. സിജു തുറവൂർ ആണ് ഈ ഒരു പാട്ടിന്റെ മലയാളം വേർഷന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. June 4th വേൾഡ് വൈഡ് റിലീസിനായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ റാം ചരണിന്റെ പെദ്ദി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതിലെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പാട്ടിന്റെ അഡീഷണൽ വോക്കൽസിൽ വന്നിട്ടുള്ളത് രക്ഷിത സുരേഷും ദീപ്തി സുരേഷുമാണ്. സോ മെഗാ പവർ സ്റ്റാർ റാം ചരണിനൊപ്പം ജാൻവി കപൂർ, ശിവ രാജ്കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു ശർമ്മ, ശ്രുതി ഹസൻ എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ബുച്ചി ബാബു തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഡിറക്ടർ. മൈത്രി മൂവി മേക്കേഴ്സ്, സുകുമാർ റൈറ്റിംഗ്സ് എന്നിവരുടെ പ്രൊഡക്ഷനില്, വൃദ്ധി സിനിമാസിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. സോ എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പെദ്ദി മൂവിയിലെ ഒരു മാസ് പാട്ട്, മാസ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മ്യൂസിക് മൊപ്പാസിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേലിയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

പാട്ടാണ്. ഹെജാം അബ്ദുൾ വഹാബ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടല്ലേ, ആ ഒരു എനർജി നമുക്ക് മധുവിധു എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളിലും ഫീൽ ചെയ്യാനായിട്ട് പറ്റുമോട്ടോ. ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകളാണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ ഈ മൂവിയെ പറ്റി പറയാനല്ല, ഈ മൂവിയിലെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന എൻ കാതാകി നീ എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ച് പറയാനാണ് വന്നത്.

സോ അപ്പൊ എന്തായാലും വിഷ്ണു അരവിന്ദ് ഡിറക്ട് ചെയ്ത് ഷറഫുദ്ദീൻ കല്യാണി പണിക്കർ എന്നിവരെ ലീഡ് റോളിലെത്തി ഹിജാം അബ്ദുൽ വഹാബ് മ്യൂസിക് കമ്പോസ് ചെയ്ത എൻ കാതാകെ നീ എന്ന പാട്ട് നമ്മള് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുമ്പോ ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് പെന്നെയ്തിട്ടുള്ളത് സുഹൈ കോയയാണെന്നും ഈ പാട്ട് പാടിയിട്ടുള്ളത് ചിന്മയും ഹിജാം അബ്ദുൽ വഹാബും ചേർന്നുകൊണ്ടാണ് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിലെ വിനായക അജിത് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിൽ. കീപ് ഓൺ ലിസണിങ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടിൽ 20th പൊസിഷൻ നേടിയിട്ടുള്ള ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ചു തരട്ടെ നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏരികുട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തമിഴ് മൂവി കറുപ്പ് മൂവിയിലെ അത് തലോർ എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടിനെ പറ്റിയിട്ടാണ്.

ബാലാജി ഡിറക്ട് ചെയ്ത് നമ്മുടെ സൂര്യ, തൃഷ, ഇന്ദ്രൻസ്, നാറ്റി, മൻസൂർ അലിഖാൻ, സ്വാസിക എന്നിവരൊക്കെ അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മുടെ സൂര്യ സാറിന്റെ കറുപ്പ് എന്ന് പറയുന്ന മൂവി. ഈ ഒരു മൂവിയെ പറ്റിയും ഈ ഒരു മൂവിയിലെ പാട്ടുകളെ പറ്റിയും ഒക്കെ വാതോരാതെ ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ഇതിലെ പാട്ടുകളെ പറ്റിയും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. സായി അഭ്യൻകറിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് കറുപ്പ് മൂവിയിലെ അത് തലോറി എന്ന് പറയുന്ന പാട്ട്. ആദേശ് കൃഷ്ണയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നീടുള്ളത്. അനന്യ ചക്രവർത്തിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ സായി അഭ്യൻകർ ഇപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. സായിയുടെ എല്ലാ പാട്ടുകളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളാണല്ലേ. തമിഴിലെ ഒരു വലിയ ഒരു കൊട്ടാരം തന്നെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സായി അഭ്യൻകർ. സോ സായി അഭ്യൻകർ ഫാൻസിന് വേണ്ടിയിട്ട് സായി അഭ്യൻകർ ലേറ്റസ്റ്റ് ഹിറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കൂടിയാണ് കറുപ്പിലെ അത് തലോറി എന്ന് പറയുന്ന പാട്ട്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ എങ്ങനെ പോണ്ടൊക്കെ പോലെ ശ്രീ FM 99 ഒപ്പം നാട്ടാർക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു അമ്മ പാട്ടാണ്, നമ്മുടെ ബേസിൽ ജോസഫ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ആൻഡ് ആ സിനിമയുടെ പേര് അതിരടി എന്നാണ്. യെസ്, അതിരടിയിലെ അമ്മ പുതപ്പി എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്.

ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, സരിൻ ഷിഹാബ്, റിയാ ഷിബു എന്നിവരൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച തിയേറ്ററുകളിൽ കയ്യടി വാരി കൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് അതിരടി. അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലോഡിയസ് സോങ് ആണ് അമ്മ പുതപ്പേ എന്നുള്ളത്. ആ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ പാട്ട് സൂപ്പർ ട്രെൻഡിങ്ങിലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ലോകം ആ പാട്ടിനെ ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അരുൺ അനിരുദ്ധൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ് അതിരടി എന്നുള്ളത്. വിഷ്ണു വിജയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സുഹേൽ കോയയുടെ വരികൾക്ക് വിനീത് ശ്രീനിവാസൻ, വിഷ്ണു വിജയ് എന്നിവരാണ് ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള ശബ്ദം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. ഇവരെ കൂടാതെ ഈ പാട്ടിന്റെ കോറസ് പോർഷനിൽ ഒരു ഗംഭീരമായിട്ടുള്ള ടീം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അവരെല്ലാവരുടെയും ഒരു സൂപ്പർ സിങ്കില് ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അമ്മ പുതപ്പേ എന്ന ടൈറ്റിലില്. സോ എന്തായാലും ഒരുപാട് വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കേട്ട് കളയാം മധുരടിയിലെ അമ്മ പുതപ്പ് എന്ന പാട്ട് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

വിശേഷമായ നസ്ലിൻ. നസ്ലിന്റെ ഏറ്റവും പുതുപുത്തൻ ചിത്രത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ വി നോ ദാറ്റ് മൂവി ഈസ് മോളിവുഡ് ടൈംസ്. അതിലെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് ഇനി മ്യൂസിക് മപ്പാസിൽ വിത്ത് മീ ആർ ജെ.

0: Hollywood better than the Stalwarts.
1: നസ്ലിന്റെ ഏറ്റവും പുതുപുത്തൻ ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരാധകരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ബോളിവുഡ് ടൈംസിന് വേണ്ടിയിട്ട്. അതിലെ ഗോഡ് സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ജേക്സ് ബിജോയുടെ ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക് കമ്പോസിഷൻ ആണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ അദ്രി ജോ ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അദ്രി ജോ, ജേക്സ് ബിജോയി, ട്രൈബ് മമ്മ മേരി കലി എന്നിവരെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടും ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മോളിവുഡ് ടൈംസ് അല്ലേ ഗോഡ് സോങ് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: എസ് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ കുട്ടി. പുതുപുത്തൻ സിനിമകളിലെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ട്രാക്കുകൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമിഴ് പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദിസ് ഇസ് മീ ആർജെ ഏലക്കുട്ടി ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രേലിയ FM 90.
1: മ്യൂസിക് മപ്പാസ്.

അപ്പൊ പറഞ്ഞു വന്നതൊരു തമിഴ് പാട്ടിനെ പറ്റിയിട്ടാണ്. 29 എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സീൻ ഡോൾഡൻ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള സിലൈ സിലൈ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. മ്യൂസിക് മപ്പാസിലൂടെ സീൻ ഡോൾഡനും ചിന്മയ ശ്രീപത്തയും ചേർന്നാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ് കേട്ടോ ഇത്. ഉമാദേവിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. രത്നകുമാർ ഡയറക്ട് ചെയ്ത്, കാർത്തികേയൻ, ലോകേഷ് കനകരാജ് എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോൺ ബെഞ്ച് സ്റ്റുഡിയോസ്, ജി സ്ക്വാഡ് എന്നീ പ്രൊഡക്ഷൻ ബാനറിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയാണ് 29 എന്നുള്ളത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി ഇസ് ഡൺ ബൈ മാതേഷ് മാണിക്യം. സീം ഡോൾട്ടൺ മ്യൂസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടല്ലാതെ മറ്റൊന്നും ആരാധകർക്ക് പ്രതീക്ഷിക്കാനായിട്ടില്ല. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും കമ്പോസ് ചെയ്തിട്ടുള്ളത്. സോ 29 സീലേ സീലേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. കിപ്പാൾ ലിസണിംഗ് ആശ്രയ FM 99.9.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ?

സിനിമകളെ പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.

കൂടി കേട്ടുകൊണ്ടാണ് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോകുന്നത്. സോ നമ്മള് കേൾക്കാനായിട്ട് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ വളരെ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ഡ്രാമ മൂവി ആയിട്ടുള്ള മധുവിധി എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ് കേട്ടോ.

പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിലെ പാട്ടുകളെല്ലാം കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ് എന്നുള്ളത്. സോ നമ്മുടെ ഷറഫുദ്ദീനും കല്യാണിയും പണിക്കറും ചേർന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന മധുവിധുവിലെ മെല്ലവേ മെല്ലവേ എന്ന് പറയുന്ന ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഹിജാം അബ്ദുൾ വഹാബിന്റെ മ്യൂസിക് ആണ്, ബി കെ ഹരിനാരായണന്റെ വരികളാണ്, വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവരെ കൂടാതെ ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, സായ്കുമാർ, ശ്രീജയ, വിജിത, അമല്, സഞ്ജു, മധു എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് പ്രൊഡ്യൂസ് ചെയ്ത്, വിഷ്ണു അരവിന്ദ് ഡയറക്റ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് മധുവിധു എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഒ ടി ടിയിൽ ഒരു സിനിമയുണ്ട്. സോ നമുക്ക് ഈ ഒരു സിനിമ കാണാം, ഭയങ്കര രസമായിട്ട് ചില്ല് ചെയ്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന, നമ്മുടെ മനസ്സിന് വലിയ ഭാരങ്ങളൊന്നും മാറ്റി വെക്കാത്ത, ഒരുപാട് നമ്മൾ ചിന്തിച്ച് തല പുകയ്ക്കണ്ടാത്ത ഒരു സിമ്പിൾ മൂവിയാണ് മധുവിധു. ആൻഡ് ഈ ഒരു സിനിമയിലെ മെല്ലവേ മെല്ലവേ എന്നുള്ള പാട്ട് കൂടി നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ മ്യൂസിക് മൊപ്പാസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ പോയിന്റ് അപ്പ് ചെയ്യാണ്. ഒരു പുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞു വരും അടുത്തയാഴ്ച. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Very good afternoon and welcome to Evergreen Hits on Asprea FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവർഗ്രീൻ ഹിറ്റ്സുമായിട്ടിതായി എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക് ആ പഴയ മധുര മനോഹരമായ ഗാനങ്ങൾ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് ആസ്പ്രേയ FM 90 യിലൂടെ. അപ്പൊ എന്തായാലും ആദ്യത്തെ ഗാനത്തിലേക്ക് കടക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രണയങ്ങളുണ്ട്, വല്ലാതെ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വന്ന് തൊട്ടുപോകുന്നവ. ഭരതൻ സാറിന്റെ ഒരു മിന്നാമിനുങ്ങിന് നുറുങ്ങുവട്ടം എന്ന സിനിമയിലെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി എന്ന ഗാനം അത്തരത്തിലൊന്നാണ്. ഒ എൻ വി സാറിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ നൽകിയ ഈണം പ്രണയത്തിന്റെ ഒരു നേർത്ത തലോടെ പോലെയാണ്. യേശുദാസിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യവും മൃദുത്വവും ഒരുപോലെ ഇതിൽ മിന്നിമറയുന്നു. മിന്നാമിനുങ്ങുകൾ വെട്ടം ചിതറുന്ന ഒരു സന്ധ്യാനേരത്ത് ഈ പാട്ട് കേട്ടിരിക്കാൻ ഇതിലും നല്ലൊരു അനുഭവം വേറെ ഉണ്ടാവില്ല. പ്രണയത്തിന്റെ ഏറ്റവും മൃദുവായ ഭാവങ്ങളെയാണ് ഇവിടെ സംഗീതം പ്രതിനിധീകരിക്കുന്നത്. ഓരോ കേൾവിയിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യേക ശക്തി ഈ ഈണത്തിനുണ്ട്. ജോൺസൺ മാസ്റ്ററുടെ വയലിൻ ബിറ്റുകൾ ഈ പാട്ടിന് വല്ലാത്തൊരു ജീവനാണ് നൽകുന്നത്. ശാന്തമായി രാവിലെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇതിലും അനുയോജ്യമായ മറ്റൊരു ഗാനം വേറെയുണ്ടോ എന്ന് സംശയിച്ചു പോകും. ഒ എൻ വി സാറിന്റെ സാഹിത്യം ഈ സംഗീതത്തെ ഒരു കവിത പോലെയാണ് മനോഹരമാക്കുന്നത്. സിനിമയിലെ കഥാപരിസരത്ത് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. യേശുദാസ് എന്ന ഗായകന്റെ ശബ്ദമാധുര്യം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ഇവിടെ അനുഭവിക്കാം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആ ശ്രേയായ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Pudhupudhan padanareethikal, Wi-Fi connected digital class murigal, Antarashtra nilavaramulla English speaking campus thudangiya pratheekathakalulla Kollam jillayile Eka Global Schoolil ningalude kuttikalude admission urappaakku.
3: Compass Global School, Valagam. Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road Private Bus Stand സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ചില ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. പുകമറകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല, തെളിഞ്ഞ ശ്വാസത്തോടെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം.

നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ പുതിയ പ്രണയത്തിൽ അഭയം കണ്ടെത്തുന്നത് ഇന്നലെ എന്ന ചിത്രത്തിലൂടെ നാം എല്ലാവരും കണ്ടുകാണുമല്ലേ. പത്മരാജൻ സാറിന്റെ ആ വിരഹസാന്ദ്രമായ കഥാപരിസരത്തിന് കൈതപ്പുറം സാറിന്റെ വരികൾ നൊമ്പരത്തിന്റെ ചായം പൂശി. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട കണ്ണിൽ നിന്മയിലെന്ന ഗാനം കെ എസ് ചിത്രാമ്മയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഏകാന്തത നമ്മെ പൊതിയും. ശോഭന മാമിന്റെ ഭാവങ്ങളും ജയറാം സാറിന്റെ സ്നേഹവും നിറഞ്ഞ ഈ പാട്ട് ഇന്നും മലയാളികൾക്ക് ഒരു വികാരമാണ്. നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെക്കുറിച്ചും വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചും ഈ ഗാനം നമ്മോട് സംസാരിക്കും. സൗഹൃദം കൊണ്ട് കേൾക്കേണ്ട ഒരു ഗാനമാണിതെന്ന് പാട്ട് കേൾക്കുമ്പോൾ നമുക്കും തോന്നിപ്പോവും. വരികളിലെ ഓരോ വാക്കിലും ഒരു വിങ്ങൽ ഒളിഞ്ഞിരിക്കുന്നതായി തോന്നും. നിശബ്ദമായി ഇരുന്നുകൊണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ ആ പഴയ മായയെയും ശരത്തിനെയും ഒക്കെ നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നതായി തോന്നും. സംഗീതത്തിലെ ഓരോ ഇടവേളകളും വല്ലാത്തൊരാഴം തന്നെയാണ് നൽകുന്നത്. ചിത്രാമ്മയുടെ ശബ്ദത്തിലെ ആ വേദന കേൾവിക്കാരനെ വല്ലാതെ തന്നെ സ്പർശിക്കും. ഈ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച വിരഹ ഗാനങ്ങളിൽ ഒന്നാണ് ഈ പാട്ട്. ഓരോ കേൾവിയിലും നമ്മുടെ ഉള്ളിൽ ഒരു നോവ് പടരുന്ന ഗാനം കേൾക്കാം. അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

ഇരുട്ടിന് ഒരു മനോഹരമായ സുഗന്ധമുണ്ടെന്നും ആ സുഗന്ധം പാലപ്പൂവിൻ്റെതാണെന്നും നമ്മെ പഠിപ്പിച്ചത് പത്മരാജൻ സാറാണ്. അദ്ദേഹത്തിന്റെ അവസാന വിസ്മയമായ ഞാൻ ഗന്ധർവൻ നമുക്ക് സമ്മാനിച്ചത് അലൗകികമായ ഒരു പ്രണയകഥയാണ്. ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിലെ ആ മാന്ത്രികത പാലപ്പൂവേ എന്ന ഈ ഗാനത്തിന്റെ ഓരോ നോട്ട്സിലും നമുക്ക് തൊട്ടറിയാം. കൈതപ്പുറം സാറിന്റെ വരികളിൽ ഒരു അമാനുഷിക പ്രണയത്തിന്റെ ഗന്ധം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നിതീഷ് ഭരദ്വാജും സുബർണയും സ്ക്രീനിൽ വിരയിച്ച ആ ഗന്ധർവ പ്രണയം ഇന്ന് നമ്മെ വിസ്മയിപ്പിക്കുന്നു. ചിത്രാമ്മയുടെ ശബ്ദത്തിലൂടെ ആ പാട്ടിന്റെ ആത്മാവ് നേരിട്ട് വന്ന് നമ്മെ സ്പർശിക്കുന്നത് പോലെ തോന്നും. പാലപ്പൂവിന്റെ ഗന്ധവും ഏകാന്തതയും ഈ ഒരു പാട്ടിനെ കൂടുതൽ വശ്യമാക്കുന്നതായി തോന്നാം. മനുഷ്യനും ദേവതയും തമ്മിലുള്ള പ്രണയത്തിന്റെ നിഗൂഢത ഈ വരികളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നു. ജോൺസൺ മാസ്റ്റർ എന്ന സംഗീതജ്ഞന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർക്കുകളിൽ ഒരു ഗാനമാണിത്. വയലിന്റെയും സിന്തസൈസറിന്റെയും പ്രയോഗം ഈ ഗാനത്തിന് ഒരു സ്വപ്ന ലോകത്തിന്റെ ഭാവമാണ് നൽകുന്നത്. ഭൂമിയിലെ പെൺകുട്ടിയെ പ്രണയിച്ച ആ ഗന്ധർവന്റെ അടങ്ങാത്ത പ്രണയം, ഗന്ധർവനെ പ്രണയിച്ച ആ പെൺകുട്ടിയുടെ അതിരില്ലാത്ത പ്രണയം ഈ പാട്ടിലൂടെ നമുക്ക് കേട്ടറിയാം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vimalahrithya English Medium and Little Buds Play School ilekku 2026-27 varshathilekkulla Play School LKG UKG koodathe 1 mudal 4 variyulla classukalilekku admission thodarunnu. Vimalahrithya English Medium School, Lotus Road, Palamman, Kottarakara.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ

വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

ശാന്തമായ ഈ സംഗീതയാത്രയിലേക്ക് മറ്റൊരു മനോഹരമായ ഗാനം കൂടി ചേർക്കാം. മലയാള സിനിമയിലെ മെലഡി കിങ് എന്ന് വിളിക്കപ്പെടുന്ന ജോൺസൺ മാസ്റ്ററുടെ അതുല്യമായ ഒരു സൃഷ്ടി മൗന സരോവരമാകെ എന്ന ഗാനം സിബി മലയിൽ സംവിധാനം ചെയ്ത സവിതം എന്ന ചിത്രത്തിലെ ഏറെ പ്രണയാതുരമായ ഒരു ഗാനമാണിത്. കൈതപ്രം സാറിന്റെ വരികൾക്ക് ചിത്രാമ്മ നൽകിയ ശബ്ദത്തിന്റെ ആഴം വിവരിക്കുന്നതിലും അപ്പുറമാണ്. നെടുമുടി വേണുവും ശാന്തകൃഷ്ണയും അഭിനയിച്ച ഈ ഗാനം ഇന്നും സംഗീത പ്രേമികളുടെ ഹൃദയമിടിപ്പാണ്. സംഗീതത്തെ പ്രണയിക്കുന്ന ഒരാളുടെ മനസ്സിലെ ഭാവങ്ങളാണ് ഈ പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ കേൾവിയിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യേക ശക്തി ഈ ഈണത്തിനുണ്ടെന്ന് തോന്നിപ്പോകും. പ്രണയവും വിരഹവും ഒരുപോലെ ഇഴച്ചേർന്ന വരികളാണ് ഈ പാട്ടിലുള്ളത്. ജോൺസൺ മാസ്റ്ററുടെ വയലിൻ ബിറ്റുകൾ ഈ പാട്ടിന് വല്ലാത്തൊരു ജീവനാണ് നൽകുന്നത്. കൈതപ്രം സാറിന്റെ സാഹിത്യം ഈ സംഗീതത്തെ ഒരു കവിത പോലെയാണ് മനോഹരമാക്കുന്നത്. സംഗീതവും മൗനവും തമ്മിലുള്ള ഒരു സംവാദം പോലെയാണ് ഈ പാട്ടെന്ന് പലപ്പോഴും തോന്നും. ഓരോ കേൾവിക്കാരന്റെ ഉള്ളിലെ നൊമ്പരങ്ങളെ തൊട്ടുണർത്താൻ കഴിയുന്ന ഒരു മനോഹരമായ ഗാനം. മലയാള മെല്ലഡി ഗാനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ പാട്ട് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9747989863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
1: ഹമാരെ യഹാ ഗർമി സേ ലഡ്നേ കാ തരീക ഭാരത് കേ അലഗ് അലഗ് ക്ഷേത്രോ കി പരമ്പര കാ ഹിസ്സാ ഹൈ ഔർ ഇസ്മേ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് കി ഭാവന കി ജലക് ഭീ മിൽതി ഹൈ ഔർ ഏക് ബാത് ജരൂർ ധ്യാൻ രഖിയേഗാ ഇൻമേ സേ ജ്യാദാതർ ചീസേ ഹമാരി അപ്നി രസോയി സേ നിക്ലി ഹൈ ആപ് ഭീ ഗർമി കേ ദൌരാൻ ദേസി പേജലോ കാ ഖൂബ് ആനന്ദ് ലീജിയേ.
0: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീമോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീമോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई है.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൌതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ അസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് അസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം, ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
2: गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं. इनमें चेन्नई का जय गोपाल गरोड़िया हिंदू विद्यालय बहुत प्रमुख है. उनकी देशभक्ति की भावना हर भारतवासी को प्रेरित करने वाली है. उनसे बातचीत के दौरान मैंने महसूस किया कि माँ भारती के प्रति उनका समर्पण कितना गहरा है.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 ലിറ്റർ പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജീവ് ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐപിഎൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ സുവർണ കാലഘട്ടമായ 90s പിറന്ന എക്കാലത്തെയും മികച്ച ഒരു പ്രണയവിരഹ കാവ്യമാണ് 1995 പുറത്തിറങ്ങിയ മഴയെത്തും മുൻപേ എന്ന സിനിമയിലെ എന്തിനു വേറൊരു സൂര്യോദയം എന്ന ഗാനം. സംഗീത ചക്രവർത്തി രവീന്ദ്രൻ മാസ്റ്ററുടെ വിരലുകളിൽ വിരിഞ്ഞ ഏറ്റവും ഹൃദ്യമായ ഈണങ്ങളിൽ ഒന്നായ ഈ ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഗന്ധർവ ഗായകൻ കെ ജെ യേശുദാസും ബാനമ്പാടി കെ എസ് ചിത്രയും തങ്ങളുടെ ഭാവസാന്ദ്രമായ ശബ്ദം നൽകി ഈ പാട്ടിനെ അനശ്വരമാക്കി മാറ്റിയിരിക്കുന്നു. പ്രണയിനിയുടെ സാമീപ്യമില്ലാത്ത ഒരു പ്രഭാതം അർത്ഥശൂന്യമാണ് എന്ന തീവ്രമായ വികാരമാണ് ഈ വരികളിൽ ഉടനീളം നിഴലിക്കുന്നത്. സിനിമയിൽ മമ്മൂട്ടിയും ശോഭനയും തമ്മിലുള്ള ആഴമേറിയ പ്രണയബന്ധത്തിന്റെ തീവ്രത മനോഹരമായി വെളിപ്പെടുത്തുന്ന ഈ ഗാനമെന്നും വിരഹത്തിന്റെ നോവായി മലയാളി മനസ്സുകളിൽ കൂടിയിരിക്കുന്നു. രവീന്ദ്രൻ മാസ്റ്ററുടെ തനതായ ശാസ്ത്രീയ സംഗീത ശൈലിയും കൈതപ്രതിന്റെ ലളിതമെങ്കിലും അർത്ഥവത്തായ വരികളും ഒത്തുചേർന്നപ്പോൾ ഇതൊരു ക്ലാസിക് മെലഡിയായി മാറി. ഓരോ വരിയിലും പ്രണയത്തിന്റെ നിഷ്കളങ്കതയും വേർപാടിന്റെ വിങ്ങലും ഒരുപോലെ ആവാഹിക്കാൻ ഈ സംഗീത കൂട്ടുകെട്ടിന് സാധിച്ചിട്ടുണ്ട്. സിനിമാ പ്രേമികൾക്കിടയിൽ ഇന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ ആ വൈകാരിക രംഗങ്ങൾ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നുമല്ലേ? കേൾക്കാം എന്തായാലും ഈ ഒരു മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: സന്തോഷ വാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനുഷ. കാലത്തെ അതിജീവിച്ച സംഗീതം എന്ന് വേണമെങ്കിൽ പഴയ കാല ഗാനങ്ങളെ വിശേഷിപ്പിക്കാം. ഫാസ്റ്റ് ഫുഡ് പോലെ പാട്ടുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഈ കാലത്ത് ദശാബ്ദങ്ങൾക്കിപ്പുറവും നാം എന്തിനാണ് ഈ പഴയ പാട്ടുകളെ തേടിപ്പോകുന്നത്? അതിനൊരു കാരണമുണ്ട്. അവ വെറും ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ വികാരങ്ങളുടെ നേർക്കാഴ്ചകളാണല്ലേ. ജനറേഷൻ ഗ്യാപ്പില്ലാതെ അച്ഛനും മകനും ഒരുപോലെ മൂളുന്ന ആ ഈണങ്ങൾ, അവയെയാണ് നാം അമര സംഗീതം എന്ന് വിളിക്കുന്നത്. കാലം എത്രയൊക്കെ മാറിയാലും ഈ ഈണങ്ങളുടെ തിളക്കം ഒരിക്കലും കുറയുകയില്ല. അത്തരത്തിൽ തിളക്കം മങ്ങാത്ത നല്ലൊരു പാട്ട് കേൾക്കാം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. ചിലമ്പ എന്ന സിനിമയ്ക്ക് വേണ്ടി ശുദ്ധ സന്യാസി രാഗത്തിൽ ഔസേപ്പച്ചൻ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ച്, ഭരതൻ സാർ വരികൾ എഴുതി, കെ ജെ യേശുദാസ്, ലതിക ടീച്ചർ എന്നിവർ പാടിയ താരും തളിരും മിഴിപൂട്ടി എന്ന പാട്ടാണ് എവർഗ്രീൻ ഹിറ്റ്സിൽ കേൾക്കാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റീൽ ചെക്ക്.

0: എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓണിയോ ആശ്രയ FM 90.
1: Real Check.
2: It's everything cinema.

മലയാളി യുവത്വത്തിന്റെ പ്രണയാഘോഷമായി മാറിയ നിറം എന്ന ചിത്രത്തിലെ ഏറ്റവും മനോഹരമായ മെല്ലഡിയാണ് മിഴിയറിയാതെ വന്നു നീ എന്ന ഗാനം. 1999 റിലീസായ ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധായകൻ വിദ്യാസാഗർ ഒരുക്കിയ ഈ ഈണം ഇന്നും പ്രണയിതാക്കളുടെ പ്രിയപ്പെട്ട ഈണങ്ങളിൽ ഒന്നായി തുടരുന്നു. പ്രശസ്ത ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂലികയിൽ വിരിഞ്ഞ അർത്ഥവത്തായ വരികൾ ഈ പാട്ടിന് ഒരു കവിതയുടെ ചന്തം നൽകുന്നുണ്ട്. ഗന്ധർവ ഗായകൻ കെ ജെ യേശുദാസിന്റെ ഭാവസാന്ദ്രമായ ശബ്ദത്തിലാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആലാപന ശൈലി ഈ പാട്ടിന് വലിയൊരാഴം നൽകുന്നു. പ്രണയമറിയാതെ ഉള്ളിൽ വന്നു ചേരുന്ന ആ നിമിഷങ്ങളെ വളരെ മനോഹരമായി ഈ ഗാനം വിവരിക്കുന്നു. സിനിമയിൽ കുഞ്ചാക്കോ ബോബനും ശാലിയും തമ്മിലുള്ള സൗഹൃദവും പ്രണയവും ഈ പാട്ടിലൂടെ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സംഗീതത്തിലെ ലാളിത്യവും വിദ്യാസാഗറിന്റെ തനതായ മെലഡി ശൈലിയും ഈ പാട്ടിനെ ഒരു നിത്യഹരിത ഹിറ്റാക്കി മാറ്റി. ഓരോ കേൾവിയിലും മനസ്സിന് കുളിർമ നൽകുന്ന ഈ വരികൾ പ്രണയത്തിന്റെ നിഷ്കളങ്കതയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു മനോഹരമായ ഗാനം കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈഡപ്പ് ചെയ്ത് ഞാനും ബൈ പറയുകയാണ്. അപ്പൊ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: check.
1: It's everything. Cinema.
0: Good afternoon and welcome to Real Check, the complete movie show. എന്നത്തെയും പോലെ പുത്തുപുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങൾ പറയാനായിട്ട് ഒരു സൺഡേയിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർജെ അനാമികയാണ് കേട്ടോ. മലയാള സിനിമയുടെ നാഴികക്കല്ലായ ചിത്രത്തിന്റെ തുടർച്ച, കോവിഡിൽ തിയേറ്ററിൽ നഷ്ടപ്പെട്ട രണ്ടാം ഭാഗത്തിന്റെ അനന്തര കഥ, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോർജ് കുട്ടിയുടെ തിരിച്ചുവരവ്, ലാലേട്ടനെ നായകനാക്കി നമ്മുടെ ജിതു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം 3-യെ സംബന്ധിച്ച് പ്രതീക്ഷകളെ ഏറെയായിരുന്നു. പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിക്കുന്നു അതിനപ്പുറമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തിയേറ്ററിൽ സമ്മാനിക്കുന്നത്. കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ജോർജ് കുട്ടി ഇത്തവണ പ്രേക്ഷകരെ കൂടുതൽ ഞെട്ടിക്കുന്നു, വികാരധീനരാക്കുന്നു. ഇമോഷണൽ കുടുംബ ചിത്രമെന്നാണ് ദൃശ്യം 3-യെ കുറിച്ച് അവകാശപ്പെട്ടത് നമ്മുടെ ജിതു ജോസഫ്.
2: നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളൊരു കില്ലാടിയാ.
3: ചുമ്മാതാണോ പോലീസുകാര് പോലും ചൊല്ലു പറഞ്ഞത്?
0: അവകാശവാദങ്ങളോട് കംപ്ലീറ്റ് ആയിട്ടും നീതി പുലർത്തുന്ന സിനിമയാണ് ഇത്. രണ്ടാം പകുതിയിലെ അവസാന അരമണിക്കൂറും മുമ്പ് വരെ, പിന്നീട് പതിവ് ജിത്തു ചിത്രത്തിന്റെ ട്രാക്കിലേക്ക് ഈ ഒരു സിനിമ മാറുകയാണ്. പ്രേക്ഷകർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ചില സംഭവങ്ങൾ സ്ക്രീനിലേക്ക് തെളിയുകയാണ്. അത്ഭുതത്തോടെ അല്ലാതെ പിന്നീട് സിനിമ കണ്ടു തീർക്കാനായിട്ട് നമുക്ക് കഴിയില്ല എന്നതാണ് സത്യം. രണ്ടാം ഭാഗത്തിൽ ശാന്തി മായാദേവിയുടെ കഥാപാത്രം കോടതി മുറിയിൽ നിന്നതുപോലെ, സ്വന്തം മകന്റെ തിരോധാന കേസ് തെളിയിക്കപ്പെടാതെ പോയതിൽ മാനസികമായിട്ട് തളർന്ന മുൻ IG ആയിട്ടുള്ള ഒരു അമ്മയുടെ പ്രതികാര ദാഹമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രമാദമായ വരുൺ വധക്കേസ് തെളിയിക്കാനായിട്ട് ഇത്തവണ അപ്രതീക്ഷിതരായിട്ടുള്ള ചില ആളുകൾ കടന്നു വരുന്നുണ്ട്. അവർക്കൊപ്പം മുരളിഗോപി അവതരിപ്പിക്കുന്ന IG തോമസ് ബാസ്റ്റിൻ, IPSഉം പോലീസ് സംവിധാനവും ഉണ്ട്. പതിഞ്ഞ താളത്തിലാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യ രണ്ടു ഭാഗങ്ങൾ എവിടെ നിർത്തിയെന്ന് ടൈറ്റിൽ ക്രെഡിറ്റിൽ സംവിധായകൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലീനിയർ ആയിട്ടാണ് കഥാഗതിയുടെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് കേട്ടോ. വരാനിരിക്കുന്നതിനെല്ലാം വിശദീകരണങ്ങൾ നൽകിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതിനിടെ നമ്മുടെ ജോർജ് കുട്ടിക്കും ഫാമിലിക്കും കഴിഞ്ഞ കാലത്തുണ്ടായ മാറ്റങ്ങളും മാറ്റമില്ലായ്മയും എല്ലാം നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ആദ്യ ഭാഗത്തെ ഓർമ്മിപ്പിക്കുന്ന ഹൃദ്യമായിട്ടുള്ള കുടുംബ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത വഴിത്തിരിവിലാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. ഇവിടെ മുതൽ ചിത്രത്തിൽ ഒരു കഥാപാത്രം കൂടി കടന്നു വരികയാണ്. ആ കഥാപാത്രവും പുതിയ ദൗത്യത്തിനായിട്ട് അയാളെ നിയോഗിച്ച വ്യക്തിയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംവിധാനത്തിന് സഹായം തേടുന്നതോടെ തന്റെ പിന്നിൽ വീണ്ടും പോലീസുകാരുണ്ടെന്ന് ജോർജ് കുട്ടിക്ക് മനസ്സിലാവുകയാണ്.
4: പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ.
2: അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്.
5: ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്.
0: പതിവ് പോലെ അവിടുന്ന് അങ്ങോട്ട് ജോർജ് കുട്ടിയും പോലീസും തമ്മിലെ മോസൻ ക്യാറ്റ് ഗെയിം തന്നെയാണ്. അതൊരിക്കലും ആദ്യ രണ്ട് ഭാഗങ്ങളിലെ ഇതുപോലെ ദൈർഘ്യമേറിയതല്ല. എന്നാൽ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒട്ടേറെ വഴിത്തിരിവുകളിലൂടെ ഈ സിനിമ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനെ വീണ്ടും അവതരിപ്പിച്ചതാണ് ജിത്തു ജോസഫ് പ്രേക്ഷകന് നൽകിയ സമ്മാനങ്ങളിൽ ഒന്ന്. അയാൾ ചിരിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട്, കുസൃതി കാട്ടുന്നുണ്ട്, കരയുന്നുണ്ട്, കരയിപ്പിക്കുന്നുണ്ട്, വില്ലനെ തല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം ജോർജ് കുട്ടിയേക്കാൾ കൂടുതൽ ലാലേട്ടനൊപ്പമാണ് പ്രേക്ഷകര് സഞ്ചരിക്കുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ലാലേട്ടന്റെ പെർഫോമൻസും തിരക്കഥയും മേക്കിംഗും തന്നെയാണ്. ജിത്തുവിന്റെ തന്നെ ഒടുവിലിറങ്ങിയ ചിത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തിയേറ്റർ അനുഭവം സമ്മാനിക്കുന്നതിൽ മേക്കിംഗ് വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. വളരെ പരന്ന നേർരേഖയിൽ പോകുന്ന ചിത്രത്തെ അപ്രതീക്ഷിതമായിട്ട് വഴിതിരിച്ചു വിടാനായിട്ടുള്ള ജിത്തുവിന്റെ അസാധാരണമായിട്ടുള്ള ശേഷി മൂന്നാം ഭാഗത്തിൽ എത്തി നിൽക്കുമ്പോഴും പ്രകടം തന്നെയാണ്. നർമ്മ സന്ദർഭങ്ങൾ ആദ്യ ഭാഗത്തിൽ എന്ന പോലെ സ്വാഭാവികമായിട്ട് തിരക്കഥയിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതിനുമെല്ലാം ഉപരിയായിട്ട് കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിലനിർത്താനായിട്ട് സാധിക്കുന്നു എന്നത് അപാരമാണ്. ജോർജ് കുട്ടി അയാളെ നിർവചിക്കുന്ന സ്വഭാവ സവിശേഷതകളിൽ നിന്ന് വിട്ടുപോയോ എന്ന് തോന്നിക്കുന്ന ഒട്ടേറെ ഇൻസിഡൻസ് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിനെല്ലാം വിശദീകരണം രണ്ടാം പകുതിയുടെ അവസാനത്തോടുകൂടി അടുത്ത പ്രേക്ഷകന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. സതീഷ് കുറുപ്പിന്റെ സിനിമാറ്റോഗ്രഫി ചിത്രത്തോടൊപ്പമാണ് സഞ്ചരിച്ചു നിൽക്കുന്നത് കേട്ടോ. സംഗീത സംവിധായകൻ അനിൽ ജോൺസൺ കയ്യടി അർഹിക്കുന്നുണ്ട്. ആദ്യ ഭാഗം ജീവിതത്തിലെ നിഴലെ ജോർജ് കുട്ടി പെട്ടുപോയ പുറത്തു കടക്കാനാവാത്ത കുരുക്കിനെ അത്ര ആഴത്തിൽ രേഖപ്പെടുത്തിയ ഒരു ആ പാട്ടായിരുന്നു. അതിന്റെ കംപ്ലീറ്റ് രൂപം ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ആ പാട്ടിന്റെ ചുവട് പിടിച്ചാണ് നിർണായക രംഗങ്ങളിലെല്ലാം മൂന്നാം ഭാഗത്തിൽ അനിൽ ജോൺസൺ പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുള്ളത്. ജോർജ് കുട്ടിയുടെ ഭാര്യയുടെ വേഷത്തിൽ മേനയും മക്കളായിട്ടുള്ള അഞ്ജുവും അനുവുമായിട്ട് അൻസബിയും എസ്തറും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാലം കൊണ്ട് മക്കളിൽ വന്നു ചേർന്ന മാറ്റങ്ങളെ വിശ്വസനീയമായിട്ട് തന്നെ ഇരുവരും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
6: സാർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സാർ.
7: അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും?
8: I want this full file on my desk as soon as possible.
6: ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ?
7: കഴിഞ്ഞോ?
0: എസ്തർ പ്രത്യേകം കൈയടി അർഹിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് കേട്ടോ. അൻസബയുടെ കഥാപാത്രത്തെ ചുറ്റിയാണ് കഥ കംപ്ലീറ്റ് ആയിട്ടും നീങ്ങുന്നത്. മാധ്യമ പ്രവർത്തകയായി എത്തിയ വീണ നന്ദകുമാറിന്റേത് കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന പെർഫോമൻസ് തന്നെയാണ്. ആൻഡ് അത് മാത്രമല്ല, അഡ്വക്കേറ്റ് രേണുക്കയായിട്ട് ശാന്തി മായാദേവി, സാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സുമേഷ് ചന്ദ്രൻ, അജിത് കൂത്താട്ടുകുളം, ദിനേശ് പ്രഭാകർ, ഇർഷാദ് അലി, ഗണേഷ് കുമാർ തുടങ്ങി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജോർജ് കുട്ടിയുടെ സഞ്ചാരമാണ് ദൃശ്യം പരമ്പര. ക്ലാസിക് ക്രിമിനൽ എന്നാണ് പ്രേക്ഷകൻ ജോർജ് കുട്ടിയെ വിശേഷിപ്പിച്ചത്. മൂന്നാം ഭാഗത്തിലെത്തുന്ന സമയത്ത് ജോർജ് കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള തലത്തെയാണ് സംവിധായകൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അയാളെ ക്രിമിനൽ ആക്കുന്നത് അയാളിലെ അച്ഛനാണ്. ഇത്തവണ ജോർജ് കുട്ടി ക്ലാസിക് ക്രിമിനലിനേക്കാൾ ക്ലാസിക് അച്ഛനാണ്, കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന അച്ഛൻ. എന്തായാലും ദൃശ്യം സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാകട്ടെ. ഇനി റീൽ ചെക്കിൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചില ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. പുകമറകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല, തെളിഞ്ഞ ശ്വാസത്തോടെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് മെയ് 31, ലോക പുകയില വിരുദ്ധ ദിനം.

0: צ'ק.
1: It's everything. Cinema.
0: യെസ്, അങ്ങനെ ദൃശ്യം മൂവിയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പുതു പുത്തിൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. പാൻ ഇന്ത്യൻ ലേബലിൽ വരുന്ന ചില അന്യഭാഷാ സിനിമകളെ കാണുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിൽ പലരും ആലോചിക്കും ഇതുപോലെ എന്തായിരിക്കും നമ്മുടെ മലയാളത്തിൽ വരിക എന്നുള്ളത്. ഏത് ഭാഷക്കാർക്കും ആകർഷണം തോന്നുന്ന പ്രമേയം കൊണ്ടും താരപ്രകടനങ്ങൾ കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും സമ്പന്നമായിരിക്കും അത്തരം ചിത്രങ്ങൾ എന്നതാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോ മലയാളത്തിലും ഇതാ അത്തരം ഒരു ചിത്രം വന്നിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായിട്ടുള്ള പോൾ ജോർജ് സംവിധാനം ചെയ്ത ആന്റണി വർഗീസ് നായകനായിട്ട് എത്തിയിട്ടുള്ള കാട്ടാളൻ എന്ന സിനിമയെ കുറിച്ചാണ്.
1: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ച് എന്നുള്ള കൊമ്പുകള എ ഗ്രേഡ് കൊമ്പൊന്നിന് 3.5 കോടി വരും.
2: പത്തിരുന്നൂറ് ആനകളൊക്കെ ഒന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
0: സാങ്കേതിക മികവ് കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ഒരു സിനിമയാണ് കാട്ടാളൻ. ആനക്കൊല്ലി എന്ന കാടും അവിടെ നടക്കുന്ന ആനവേട്ടയുമാണ് സിനിമയുടെ കഥാപശ്ചാത്തലമായിട്ട് വരുന്നത്. ആനവേട്ടക്കാർ തമ്മിലുള്ള പകയും സംഘർഷവും നടക്കുന്നതിനിടെ ഇവർക്കിടയിലേക്ക് ആന്റണി എന്ന ചെറുപ്പക്കാരൻ കൂടി എത്തുന്നതോടെ കാട്ടാളൻ സംഘർഷഭരിതമാകുകയാണ്. വില്ലന്മാരെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വില്ലന്മാരുടെ ലോകവും പശ്ചാത്തലവും കാണിച്ച ശേഷമാണ് കഥ നായകനിലേക്ക് ഗിയർ മാറ്റുന്നത്. ഏത് തരത്തിലുള്ള ളെയാണ് നായകന് ഭാവിയിൽ നേരിടാനുള്ളതെന്ന അടിത്തറയോടുകൂടിയാണ് അണിയറ പ്രവർത്തകർ ഇതുവഴി ചെയ്തിരിക്കുന്നത്. ആൻഡ് സിനിമയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഒരു കാടിനുള്ളിലാണ് നടക്കുന്നത് കേട്ടോ. ഈ കാടിനെ ആനവേട്ടക്കാർ അടക്കി വാഴുന്ന ലോകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാടൻ ലോകം കെട്ടിപ്പടുക്കൽ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ നായകന്മാരും വില്ലന്മാരുമുണ്ട്, അടിമകളും ഉടമകളുമുണ്ട്. എല്ലാത്തിനും മുമ്പേ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഈ ലോകത്ത് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അതിൽ ആരും വാഴും ആരും വീഴും എന്നതാണ് ഈ ചിത്രം സംസാരിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത്. താരപ്രകടനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് അണിയറയിൽ പ്രവർത്തിച്ച ചില സാങ്കേതിക പ്രവർത്തകരെ കുറിച്ച് പറയണം. സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുള്ള രവി ബസ്റ്റൂർ ആണ് അതിൽ ആദ്യത്തേത്. വില്ലന്മാരുൾപ്പെടെ ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള പശ്ചാത്തല സംഗീതം രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ഒരെണ്ണം പോലും മറ്റൊന്നിനോട് സാദൃശ്യമില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ബ്ലഡ് ഓൺ ഡസ്ക് എന്ന ഗാനം മാത്രം ചില സീൻസിൽ കൈയടി പ്രേരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. താരപ്രകടനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആന്റണി വർഗീസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള പരിവർത്തനം നടത്തുന്ന ഒരു ക്യാരക്ടറാണ് ആന്റണിയുടെ.
1: ഒരാൾ ഇറുക്കുമായി ദി നോട്ടോറിയസ് സെയിന്റ് ചെറുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ ദൈവത്തിന് ഇഷ്ടം.
0: സാധാരണക്കാരിൽ നിന്ന് നേതാവിലേക്കുള്ള ഒരു ഗ്രോത്ത് ആണ് അവിടെ കാണാനായിട്ട് സാധിക്കാട്ടോ. അടിച്ചമർത്തപ്പെട്ടതുപോലെ കഴിയുന്ന ഒരു ജനവിഭാഗത്തിന് പ്രചോദനം ആകുകയും അവർക്ക് മുന്നിൽ നിന്ന് പോരാടുകയും ചെയ്യുന്ന കഥാപാത്രമാണ് നമ്മുടെ ആന്റണി ചെയ്തിട്ടുള്ളത്. പെപ്പി ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡോസ് കൂടിയ ആക്ഷൻ സീൻസ് ആണ് ഈ ഒരു സിനിമയിലുള്ളത് എന്ന് എടുത്തു പറയേണ്ട ഒന്ന് കൂടിയാണ്. സുനിൽ, കബീർ, ദുഹാൻ സിംഗ്, പാർത്ഥ് തിവാരി എന്നിവരുടെ വില്ലൻ വേഷങ്ങൾ അല്പം ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയായിരുന്നു. ഇടയ്ക്ക് തുഷാര വിജയനെ വന്ന് കുറച്ചൊക്കെ ഞെട്ടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ജഗദീഷ്, രാജ്, തിരൺ ദാസു എന്നിവരും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ പുറത്തെടുത്തിട്ടുള്ളത്. സിദ്ദിഖ്, ഹനാൻ ഷാ, ആൻസൺ പോൾ, ഷോൺ ജോയ്, ഹിപ്സ്റ്റർ പ്രണവ് രാജ്, കോൾ മീ വെനം എന്നിവരും മികച്ചു നിന്ന കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. വിവിധ തരം ആക്ഷൻ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് എങ്കിലും സമ്പൂർണമായിട്ട് കാടിനുള്ളിൽ നടക്കുന്ന കഥകൾ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു പ്രമേയം എടുത്തതിനും റോളർ കോസ്റ്റർ മോഡിൽ അവതരിപ്പിച്ചതിനും സംവിധായകൻ പോൾ ജോർജിനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നുകൂടിയാണ്. കാരണം ചിത്രം കാണുന്ന സമയത്ത് ഒരിടത്ത് പോലും ഒരു നവാഗത സംവിധായകനാണ് ഇത് ഒരുക്കിയതെന്ന് തോന്നിക്കുന്നില്ല. ആദ്യ ചിത്രമായിട്ടുള്ള മാർക്കോയ്ക്ക് ശേഷം ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ചിത്രം ഒരുക്കിയിട്ടുള്ള നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദിനെയും എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ്.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ലേ.

ശരിക്കും പറഞ്ഞാൽ വെള്ളിത്തിരി തീപിടിപ്പിക്കുന്ന അനുഭവം എന്നാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലെ കാട്ടാളൻ എന്ന സിനിമയെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുക. ആൻഡ് നമ്മുടെ പെപ്പയുടെ ആക്ഷൻ താണ്ഡവം തന്നെയാണ് ഈ സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോ കാട്ടാളൻ എന്ന സിനിമയിലെ കുറിച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Real Check.
1: It's everything cinema.
2: മലയാളത്തിൽ അടുത്ത കാലത്തായിട്ട് തിയേറ്ററിൽ ആളെ നിറയ്ക്കുന്ന ജോണറാണ് ഹൊറർ കോമഡി അല്ലെ. ആ ഒരു കൂട്ടത്തിലേക്ക് ഒരു ചിത്രം കൂടി എത്തിയിരിക്കുകയാണ് യെസ് കരക്കം. കേവലം ഒരു പ്രേത പടം എന്നതിനപ്പുറത്തേക്ക് ഒട്ടേറെ പ്രത്യേകത ഈ ഒരു സിനിമയ്ക്കുണ്ട്. സംഗീതത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയിട്ടുള്ള ഈ ഒരു സിനിമ ബന്ധങ്ങളും സൗഹൃദങ്ങളും ആഘോഷമാക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. സോ കരക്കം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: അന്ന് രാത്രി കഥക മുട്ടിയാണ് ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചത്.
2: ചാൾസ് എന്റർപ്രൈസസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള സുഭാഷ്, ലളിത സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ നമ്മുടെ ശ്രീനാഥ് ഭാസി, ഫെമിന ജോർജ്, അഭിരാം രാധാകൃഷ്ണൻ, പ്രവീൺ ടി ജെ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്രൗൺ സ്റ്റാർസ് എന്റർടൈൻമെന്റ്സിന്റെയും ബ്ലാക്ക് ടേർട്ടിൽ പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ കിംബലി ട്രിനിഡാഡും അങ്കുഷ് സിംഗും ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സംവിധായകനൊപ്പം തന്നെ നിപിൻ നാരായണനും അർജുൻ നാരായണനും ചേർന്നിട്ടാണ് ഈ സിനിമ രചിച്ചിരിക്കുന്നത് കേട്ടോ. സാം സീസ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി മനോഹരമായുള്ള മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത്. ആൻഡ് സിനിമറ്റോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് ബബ്ലു അജുവും ചിത്ര സംയോജകൻ നിധിൻ രാജ് ആരോളുമാണ്. കൊച്ചിക്കാരനായിട്ടുള്ള ഡാൻസർ ധനുഷ് ആയിട്ടാണ് നമ്മുടെ ശ്രീനാഥ് ഭാസി കരക്കം എന്ന സിനിമയിൽ എത്തിയിട്ടുള്ളത്. ധനുഷിന്റെ കാമുകിയുടെ വേഷത്തിലാണ് ഫെമിന എത്തിയിട്ടുള്ളത് കേട്ടോ. അലസനും ഉഴപ്പിനുമായിട്ടുള്ള ധനുഷ് ഒരു ഘട്ടത്തിൽ വെച്ച് പരിചയപ്പെടുന്ന പ്രവീൺ ടി ജെ അവതരിപ്പിക്കുന്ന കാജ എന്ന കഥാപാത്രവും ചേർന്ന പ്രത്യേക സിറ്റുവേഷനിൽ സെമിത്തേരിയിൽ വെച്ച് 5 കുരിശുകൾ മോഷ്ടിക്കുകയാണ്. ഇതോടെ ഇവരുടെ പിന്നാലെ 5 ആത്മാക്കൾ ഒപ്പം കൂടുകയും ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇരുവരും ചേർന്ന് നടത്തുന്ന ഒരു യാത്രയാണ് കരക്കം എന്ന സിനിമ.
4: ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം.
5: സിമിത്തേരി പറമ്പിന്ന് കുരിശ് മോഷ്ടിക്കലാണ് അതിന്റെ തമാശ. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ട് കർത്താവ് നാട്ടുകാർ പറയില്ല.
4: ഇത്ര ആൾക്കാർ തൂങ്ങിയും വിഷടിച്ചും മരിച്ച ലോഡ്ജല്ലേ ഇത്. സംഭവം സർവ്വസാധാരണ.
6: നാളത്തേക്ക് ഈ തോന്നലൊക്കെ ഒന്ന് പോവായിരിക്കും അല്ലേ.
4: അങ്ങനെ പോയവരുണ്ട്, പോവാത്തവരുണ്ട്, ആദ്യ വില പിടിച്ചവരുണ്ട്.
2: മനോജ് മോസസ്, ശ്രാവൺ സെൽവൻ, കെയ്ൻ സണ്ണി, ഷോൺ റോമി, ഷാലു റഹീം എന്നിവരാണ് പ്രേതങ്ങളുടെ വേഷത്തിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. മികച്ച പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സിനിമയാണ് കരക്കം. പ്രധാന വേഷത്തിലുള്ള ശ്രീനാഥ് ഭാസിയുടേത് മികച്ച അഭിനയം തന്നെയാണ്. പതിവ് ശൈലിയിൽ ശ്രീനാഥിന് കേക്ക് വാക്കാണ് ധനുഷ് എന്ന കഥാപാത്രം. മിന്നൽ മുരളിയിലെ ബ്രൂസ്ലി വിജയിലൂടെ ശ്രദ്ധേയായിട്ടുള്ള ഫെമിന ജോർജിന്റെ പിങ്കി ആയിട്ടുള്ള വേഷ പകർച്ച മികച്ചതാണ് ഈ ഒരു സിനിമയിൽ. പുറത്തിറങ്ങാനിരിക്കുന്ന ഗീതു മോഹൻദാസ്, യഷ് ചിത്രം ടോക്സിക്കിന്റേതായ റിലീസ് ആയിട്ടുള്ള ടീസറിൽ നമ്മുടെ മലയാളി നടൻ സുർജിത് ഗോപിനാഥും ഉണ്ടായിരുന്നു. ഇവിടെയും സെമിത്തേരി സീനിൽ മറ്റൊരു വേഷ പകർച്ചയിൽ സുർജിത് ഗോപിനാഥനിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ധനുഷിന്റെ ഫ്രണ്ട്സുകളായിട്ടുള്ള ഇരട്ട സഹോദരങ്ങളായിട്ട് ജിവിൻ റക്സും ജിനൽ റക്സും ചിത്രത്തിലുണ്ട്. അമ്മയുടെ വേഷത്തിൽ ഗീതി സംഗീതയാണ് എത്തിയിട്ടുള്ളത്. ചെറുതെങ്കിലും തന്റെ ഭാഗം അവര് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ലോഡ്ജു മുതലാളിയുടെ വേഷത്തിൽ നമ്മുടെ ബിച്ചുകുട്ടൻ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ട്. കോമഡി ടച്ചുള്ള വേഷത്തിലാണ് വിഷ്ണു രഘു എത്തിയിട്ടുള്ളത്. ഫ്രെഡി എന്ന ലോഡ്ജു മാനേജറുടെ വേഷത്തിൽ മിഥോട്ടി മികച്ചു നിന്നിട്ടുണ്ട്. ആൻഡ് വിനീത് തട്ടിൽ റാണി ശരൺ, മല്ലു ശേഖർ, ജീൻലാൽ, ലിനസ് സമദ്, ബിച്ചാ തുടങ്ങി ഒട്ടേറെ പേര് ഈ ഒരു സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അഭിരാം രാധാകൃഷ്ണൻ, മണികണ്ഠൻ ആചാരി, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരുടെ പ്രകടനം പ്രത്യേക പരാമർശം അർഹിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. മണിചിത്രത്താഴെ റെഫറൻസിൽ തട്ടിപ്പുകാരനായിട്ടുള്ള പാരാസൈക്കോളജിസ്റ്റ് ആയിട്ട് നകുലൻ എന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ അഭിരാം ഈ ഒരു സിനിമയിൽ വേഷമിടുന്നത്. ധനുഷും കാജയും എത്തിച്ചേർന്ന് കുരുക്കഴിക്കാനായിട്ട് സഹായിക്കാൻ എത്തുന്ന നകുലൻ പിന്നീട് അവരുടെ കറക്കത്തിൽ പെട്ടുപോവുകയാണ്. ആൻഡ് വില്ലൻ വേഷത്തിലാണ് നമ്മുടെ മണികണ്ഠൻ ആചാരി എത്തുന്നത് കേട്ടോ. വേഷത്തിൽ അങ്ങേയറ്റം നീതി പുലർത്തുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു മണികണ്ഠന്റേത്. സിനിമകളിലെ പതിവ് കോമാളിയായ പോലീസ് വേഷമെങ്കിലും സിദ്ധാർത്ഥ ഭരതൻ ടച്ച് കഥാപാത്രത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ കുഞ്ചൻ നമ്പ്യാറായിട്ടാണ് സിദ്ധാർത്ഥ ഭരതൻ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്.
7: കലാകാരന്മാരെയൊന്നും കുഞ്ചൻ നമ്പ്യാർ
8: ബഹുമാനിച്ചിട്ടുള്ളൂ.
9: പ്രശ്നം കൂടെ മേശപ്പുറത്ത് എടുത്തു വെക്കണ്ട.
10: 5 കുരിശളക്കിയപ്പോ പോന്ന 5 പ്രേതങ്ങൾ.

0: ഇനി എന്താ പ്ലാൻ?
1: നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്.
0: ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുറുക്കമുള്ള തിരക്കഥയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഒട്ടും മടുപ്പിക്കാതെ വിശ്വസനീയമായി തന്നെ ചിത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ പറയാം. പതിവ് പ്രേത പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജംപ് സ്കെയറുകൾ അത്യാവശ്യമുള്ളിടത്ത് മാത്രമേ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കഥാപാത്രം അനുഭവിക്കുന്ന പേടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നതുകൊണ്ട് തന്നെ സിനിമറ്റോഗ്രാഫർ ബബ്ലു അജുവിന്റെയും ചിത്ര സംയോജകൻ നിതിൻ രാജ് ആരോളിന്റെയും കൈയടക്കം പ്രശസ്നീയമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പ്രേക്ഷകനെ മടുപ്പിക്കാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് സിനിമാറ്റിക് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് കറക്കം. കേവലം പ്രേതപ്പടത്തിനപ്പുറം അനുഭവിക്കാൻ ഒരുപാടുള്ള ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും കറക്കം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ഇനി റിയൽ ചിക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം. സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: Check.
1: It's everything. Cinema.
0: Once again, welcome back to Real Check, the complete movie show with me, RJ Anamika. പണ്ടത്തെ സിനിമകളെ കാണുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആയിരുന്നു ജയറാം ഊർവശി കോംബോ അല്ലേ. ആ ഒരു കോംബോ വീണ്ടും ഒന്നിക്കാനും കേട്ടോ. പറഞ്ഞു വരുന്നത് പരിമള ആൻഡ് കോ എന്ന സിനിമയെ കുറിച്ചാണ്.
2: അവനെ കൊണ്ണാത്ത നാമ വാഴമുടിയുന്ന കൊണ്ടിടലാമാ?
3: കൊണ്ടിടലാമ്പാ.
0: പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ക്രൈം കോമഡി സിനിമയാണ് ഇത് കേട്ടോ. ചിത്രം കേരളത്തിൽ എത്തിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. ഒരു ഗുണ്ടയുടെ കൊലപാതകവും അതേ തുടർന്നുള്ള പോലീസ് അന്വേഷണവുമാണ് ഈ സിനിമ പറയുന്നത്. ദൃശ്യം തമിഴ് പതിപ്പായിട്ടുള്ള പാപനാശം സിനിമയുടെ റെഫറൻസുകളൊക്കെ ചിത്രത്തിന്റെ ട്രെയിലറിൽ വന്നു പോകുന്നുണ്ട്. വിജയ് സേതുപതി, നിത്യ മേനൻ ചിത്രം തലൈവൻ തലൈവിക്ക് ശേഷം പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കേട്ടോ ഇത്.
2: മനസാക്ഷിയെ തൊട്ട്
4: സത്യമാ, അമ്മ സത്യമാ, നല്ലപ്പാ.
2: പോലീസ് വരുവാങ്ക, കേൾവിയാ കേപ്പാങ്ക. இந்த கொலைக்கு நமக்கும் எந்த சம்பந்தமுமே இல்லைங்கறத சொல்லிடுறோம். ஆனா நம்மள யாரோ ஒருத்தர் தான் கொலை பண்ணிருக்கோம். எல்லாரும் ஒரே மாதிரி போய் சொல்லணும். பாபநாசம் படனியாவு இருக்குல்ல,
5: எனக்கெல்லாம் நிறைய மறந்து போச்சு. കുടുംബത്തോടെ ഇന്നത്തറോ പാത്തില്ലാമ്മ.
0: മിഷ്കിൻ, യോഗി ബാബു, സാൻഡി, സഞ്ജന കൃഷ്ണമൂർത്തി, അന്തിക സനിൽകുമാർ, സന്തോഷ്, ശോഭൻ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റു പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ജോർജ് സി വില്യംസ് ആണ്. ആൻഡ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫോക്സനാണ് കേട്ടോ. അപ്പോ ദൃശ്യം പ്രഫറൻസുമായിട്ട് നമ്മുടെ ജയറാമും ഊർവശിയും പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ ക്രൈം കോമഡി മൂവിയാണ് പരിമള ആൻഡ് കോ. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയമാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു വാസ്ത്രീ ഐ ഫോം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: check.
1: It's everything cinema.
0: എസ്സിങ്ങിന്റെ പുത്തു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സാമന്ത ആക്ഷൻ നായികയായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ തെലുങ്ക് മൂവിയാണ് മാ ഇന്റി ബംഗാരം.
2: ചൂസിനെ
3: നേനെവരോ നിക്ക് തെലുസാ అసలు నేనెవరో నీకు తెలుసా.
0: ബിബി നന്ദിനി റെഡ്ഡിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. ആക്ഷൻ ഹീറോയിൻ റോൾ അല്ല, അഭിനയ സാധ്യതയുള്ള മികച്ച വേഷമാണ് ഈ ഒരു സിനിമയിൽ സാമന്തയുടേത്. ഒരേ സമയം ബഹുമാനവും അടക്കവും ഒതുക്കവുമുള്ള നിഷ്കളങ്കമായ നവവധുവായിട്ടും ധൈര്യശാലിയായ ആക്ഷൻ ഹീറോയിൻ ആയിട്ടുമാണ് സാമന്ത ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. ഹസ്ബൻഡ് രാജ് നെടിമോരു സാമന്തയ്ക്ക് നൽകിയ വിവാഹ സമ്മാനം കൂടിയായിരിക്കും ഈ ഒരു സിനിമ. സിനിമയുടെ സൃഷ്ടാവ് സംവിധായകനും എഴുത്തുകാരനുമായിട്ടുള്ള സാമന്ത റൂത്ത് പ്രഭുവിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള രാജ് നെടിമോരു
4: అనసూయ మా చిన్న కోడలు మా ఇంటి బంగారం
5: తనతో నీ కాంపిటీషన్ వద్దు తల్లి.
6: ఒక కోడలికి ఎన్ని లక్షణాలు ఉండాలి? ఉత్తమ మహిళలాగా అందంగా ఉండాలి, సౌమ్యంగా ఉండాలి, పద్ధతిగా ఉండాలి, వంట చేయాలి, పాట పాడాలి. కానీ నాకు ఇదేమీ రావే. ఒక్కటైతే నాకు ఉండండి.
0: സാമന്തയുടെ ട്രലാല മൂവിംഗ് പിക്ചർ ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഓം പ്രകാശ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ആൻഡ് ഈ ഒരു സിനിമ ജൂൺ 19 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. സാമന്ത ആക്ഷൻ ഹീറോയിനായിട്ട് എത്തുന്ന ആദ്യത്തെ സിനിമയല്ല മാ ഇന്റി ബംഗാരം. നേരത്തെ 10 എൻട്രത്തുക്കുള്ള ഫാമിലി മാൻ സീസൺ 2 എന്നിവയിൽ അതിശയിപ്പിക്കുന്ന ആക്ഷൻ സീൻസിൽ സാം കൈയ്യട് നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സാരിയിലൊക്കെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ സീൻസുമായിട്ട് നമ്മുടെ സാമന്ത എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മാ ഇന്റി ബംഗാരം. അപ്പൊ എന്തായാലും സാമന്തയുടെ ഒരു മൂവിയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാകട്ടെ ഇനി റിയൽ ചെക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: பங்கா.
1: ஆஸ்ட்ரியா எஃப்எம் 90 நாடினப்பம் நாட்டார்க்கப்பம். കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: check.
1: It's everything cinema.
0: നമ്മുടെ അനുപമ പരമേശ്വരൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് മരീചിക.
2: സഞ്ജു, നువ్వు నవ్వితే చాలా బాగుంటావు.
3: ఆడమగ కలిసి ఉండాలంటే వాళ్ళిద్దరి మధ్య ఎలాంటి దాపరకాలు ఉండకూడదు.
0: విరాజ్, అశ్విన్, రెజీన, కసాండ్రే ఇవరാണ് മറ്റു പ്രധാന വേഷത്തിൽ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഇളയരാജ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമ ഒരു യുവാവിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് കേട്ടോ പറയുന്നത്. സതീഷ് കസട്ടിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആൻഡ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അരവിന്ദാണ്.
4: സഞ്ജു
5: అయినా ఒకే మనిషిని రెండు సార్లు ఎలా చంపుతుంది?
0: എന്തായാലും നമ്മുടെ അനുപമ പരമേശ്വരൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ ഒരു ത്രില്ലർ സിനിമയാണ് മരീചിക. അപ്പോ ഈ സിനിമയിലെ ഒരു പാട്ടാകട്ടെ ഇനി റിയൽ ചെക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായി ദാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
0: കേൾക്കാൻ മറക്കല്ലേ.

0: check.
1: It's everything cinema.
0: ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ ഇടയിൽ തരംഗമായിട്ട് നിൽക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് ഹീറോ ആണ് നസ്ലിൻ. പ്രേമലു എന്ന സിനിമ കണ്ട സമയത്തൊക്കെ ഒരുപാട് പെൺകുട്ടികളുടെ മനം കവർന്ന അല്ലെങ്കിൽ ഹൃദയം കവർന്ന ഒരു നായകനായിരുന്നു നസ്ലിൻ. ഇപ്പൊ നസ്ലിനെ നായകനാക്കി നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്.
2: എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു. മനോജ് നയറ്റ് ചാമ്പളന്റെ അച്ഛൻ മനോജ് നയറ്റ് ചാമ്പളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി.
3: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ്
2: മതി, മോളിവുഡ് മതി.
0: ഈ സിനിമയുടെ ടീസറാണ് ദാ റിലീസ് ആയിരിക്കുന്നത് കേട്ടോ. സിനിമാ സംവിധായകനാകണമെന്ന മോഹവുമായിട്ട് നടക്കുന്ന വിനീത് മാധവന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. നസ്ലിന് പുറമെ സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മലയാള സിനിമയിലെ നിരവധി താരങ്ങളെ കാമിയോ റോളുകളായിട്ട് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ട്. അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
4: ക്യാമറ കിട്ടിയ ഉടനെ നമ്മളൊരു ഹൊറർ ഷോട്ട് ഫിലിം എടുക്കും. നീയാണ് നായകൻ.
5: ഞാനോ?
4: യെസ്, അൺപ്രെഡിക്റ്റബിൾ ടേൺ ഓഫ് ഇവന്റ്സ്, ജസ്റ്റ് ലൈക്ക് എ മനോജ് നയ് ചാമ്പളൻ ഫിലിം. എനിക്ക് വെറൊരു ഫിലിം മേക്കറായ പോര സുചി, എന്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം.
0: മോളിവുഡ് ടൈംസിന് ശേഷം നമ്മുടെ ലാലേട്ടൻ പോലീസ് വേഷത്തിൽ എത്തുന്ന തരുൺ മൂർത്തി ചിത്രം അതിമനോഹരമാണ് നമ്മുടെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ അടുത്ത വലിയ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ രചിച്ചിരിക്കുന്നത് രാമു സുനിലാണ് കേട്ടോ. ആൻഡ് ക്യാമറ ചെയ്തിരിക്കുന്നത് വിശ്വജിത് ആണ്. മനോഹരമായുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജേക്സ് ബിജോയ് ആണ് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവി ജൂൺ 5 ആഗോളതലത്തിൽ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്.
4: ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്.

അപ്പോ നസ്ലിൻ ഫാൻസ് ഒക്കെ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് മോളിവുഡ് ടൈംസ്. അപ്പോ ഈ ഒരു സിനിമയുടെ വിശേഷത്തോടുകൂടി ഇന്നത്തെ റീൽസൊക്കെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച അടിപൊളി കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ റീൽസൊക്കെ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി
1: അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: இனிங்க அண்ட் வெல்கம் டு சஞ்சாரி ஆன் ஆஸ்ட்ரேயா எஃப்எம் 90 நாடினுப்பம் நாட்டார்க்குப்பம். சஞ்சாரியுமாயிட்டு தான் எத்திச்சேர்ந்திருக்கிறது ஆர்ஜே அனுஷ்யான கேட்டோ.
1: சஞ்சாரி, யுவர் டிராவல் பார்ட்னர்.
0: അപ്പൊ എന്തായാലും ആലപ്പുഴയുടെ തന്നെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയാണ് നമ്മൾ ഇതാ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്തതായിട്ട് നമ്മളിതാ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് ആലപ്പുഴയിലെ തന്നെ ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് കേട്ടോ. ഈ സ്പോട്ടെന്ന് പറയുമ്പോഴത്തേക്കും പ്രകൃതിയും ഐതിഹ്യവും ഒക്കെ ഒന്നിച്ചേർന്നിട്ടുള്ള ഒരു പുണ്യഭൂമിയിലേക്കാണ്. ആലപ്പുഴയിലെ ഹരിപ്പാടിനടുത്ത് പച്ചപ്പിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുതത്തിലേക്കാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം.

കാതടപ്പിക്കുന്ന നഗരത്തിരക്കുകളിൽ നിന്ന് മാറി വൻമരങ്ങളും കാട്ടിലതാദികളും നിറഞ്ഞ ഒരു വലിയ കാവിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു തണുപ്പ് പെയ്തിറങ്ങും. വഴിയിലുടനീളം നമ്മളെ സ്വീകരിക്കാനെന്നോണം കാവൽ നിൽക്കുന്ന പതിനായിരക്കണക്കിന് നാഗശിലകൾ അവിടെ കാണാം. മണ്ണാറശാലയെ ലോകത്തിലെ തന്നെ ഏറ്റവും സവിശേഷമായ നാഗാരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നത് ഈ ഒരു കാഴ്ചയാണ്. ഈ മണ്ണാറശാലയ്ക്ക് പിന്നിൽ ഒരു മനോഹരമായ കഥയുണ്ട് കേട്ടോ. പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ ഈ ഭൂമിയിലെ ലവണാംശം, അതായത് ഉപ്പുരസം മാറാനായിട്ട് നാഗരാജാവായ അനന്തനെ പ്രീതിപ്പെടുത്തി എന്നാണ് ഐതിഹ്യം. നാഗരാജാവ് വന്നിറങ്ങിയപ്പോൾ ആ ചൂടേറ്റ് മണ്ണ് ആറിയത്രേ. അങ്ങനെ മണ്ണാറിയ ശാലയാണ് പിന്നീട് മണ്ണാറശാലയായി മാറിയത്.

എന്നാൽ മണ്ണാറശാലയെ മറ്റേതൊരു ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ ഒരു വലിയ സവിശേഷതയാണ്. അമ്മമാരുടെ സ്നേഹത്തോളം വരില്ലല്ലോ മറ്റൊന്നും. ഇവിടെ പ്രധാന പൂജകളൊക്കെ ചെയ്യുന്നതും ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതുമൊക്കെ ഒരമ്മയാണ്, മണ്ണാറശാല അമ്മ. പരശുരാമൻ കൽപ്പിച്ചു നൽകിയ ഈ പദവിയിലൂടെ ഇന്നും അമ്മ തന്നെയാണ് ഇവിടുത്തെ പ്രധാന പൂജാരിണി. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ആയിരക്കണക്കിന് ദമ്പതികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കാറുണ്ട്. ഇവർക്കായിട്ട് അമ്മ നൽകുന്ന ഉരുളി കമഴ്ത്തൽ എന്ന വഴിപാട് വളരെ പ്രശസ്തമാണ് കേട്ടോ. ആ പ്രാർത്ഥന കേട്ട് ഒടുവിൽ ഉണ്ണിക്കാലടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ കുഞ്ഞുമായി അവർ വീണ്ടും ഇവിടെ എത്തി ഉരുളി നിവർത്തി നന്ദി പറയും. അതാണ് മണ്ണാറശാലയുടെ മണ്ണിലെ ഏറ്റവും വലിയ പുണ്യം. മനസ്സിന് ശാന്തിയും പ്രകൃതിയുടെ കുളിർമയും തേടുന്നവർക്ക് ഒരു വട്ടമെങ്കിലും ചെന്നിരിക്കേണ്ട ഇടമാണിത്. പ്രകൃതിയെയും ദൈവത്തെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന മണ്ണാറശാല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
4: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
5: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും. അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഈ ക്ഷേത്ര വഴിയിലും കാട്ടിലുമായിട്ട് 30,000-ത്തിലധികം നാഗവിഗ്രഹങ്ങളുണ്ട്. ലോകത്തിൽ തന്നെ ഇത്രയധികം നാഗശിലകളുള്ള മറ്റൊരു ക്ഷേത്രമില്ല കേട്ടോ. മണ്ണാറശാലയിലേക്ക് നടക്കുമ്പോൾ ഇരുവശത്തും മരച്ചുവടികളിലുമായി 10,000-ക്കണക്കിന് നാഗവിഗ്രഹങ്ങൾ കാണാം. കൃത്യമായി പറയുകയാണെങ്കിൽ 30,000-ത്തിലധികം. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് നൂറും പാലും. അരിപ്പൊടി, പാൽ, മഞ്ഞൾപ്പൊടി, നെയ്, കരിക്കിൻ വെള്ളം, പഴം ഇവയൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ മാറാനും ദോഷങ്ങൾ തീരാനും ഭക്തർ ഇത് വഴിപാടായിട്ട് നടത്തുന്നുണ്ട്. മണ്ണാറശാലയിലെ പ്രസാദം എന്താണെന്നറിയോ? അപ്പൊ ഈ മഞ്ഞളും പാലും ഒക്കെ ചേർത്ത നൂറും പാലും, ഇവിടുത്തെ ഈ മഞ്ഞൾ പ്രസാദം തൊട്ടാൽ മാറാത്ത രോഗങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് വിശ്വാസം.

തുലാം മാസത്തിലെ ആയില്യ നക്ഷത്രത്തിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത്. അന്ന് ക്ഷേത്രത്തിലെ സർപ്പവിഗ്രഹങ്ങൾ മുഴുവൻ ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കും. ഭണ്ഡാരശാല അമ്മ നേരിട്ടാണ് കേട്ടോ നാഗരാജാവിന്റെ വിഗ്രഹം കയ്യിലേന്തി ഈ ഘോഷയാത്ര നയിക്കുന്നത്. തുലാം മാസത്തിലെ ആയില്യ നാളിൽ ഭണ്ഡാരശാലയെന്ന് കാണണം, ജനസാഗരമായിരിക്കും ഇവിടെ. അന്ന് നമ്മുടെ ഭണ്ഡാരശാല അമ്മ നാഗരാജാവിന്റെ തങ്കത്തിടമ്പ് കയ്യിലേന്തി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്ന ആ കാഴ്ച ഭക്തിയുടെ കൊടുമുടിയാണ്. ഇല്ലത്തിന്റെ താഴെയുള്ള പ്രധാന നിലവറയിലാണ് നാഗരാജാവ് വസിക്കുന്നതെന്നാണ് വിശ്വാസം. ഭണ്ഡാരശാല കുടുംബാംഗങ്ങൾ നാഗരാജാവിനെ മുത്തശ്ശൻ എന്നാണ് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്നത്. ദൈവത്തെ നമ്മൾ പല പേരിട്ട് വിളിക്കാറുണ്ടല്ലേ, എന്നാൽ ഭണ്ഡാരശാല ഇല്ലത്തുള്ളവർ ഈ നാഗരാജാവിനെ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു കുടുംബാംഗത്തെ വിളിക്കുന്നത് പോലും നമുക്ക് തോന്നും. ഭണ്ഡാരശാലയിലെ പ്രധാന പൂജാരിണിയാകുന്ന അമ്മ കർശനമായ ബ്രഹ്മചര്യവും പ്രതിശുദ്ധിയുമൊക്കെ പാലിക്കണം. ഇല്ലത്തേക്ക് വിവാഹം കഴിഞ്ഞെത്തുന്ന ഏറ്റവും മുതിർന്ന സ്ത്രീയാണ് ഈ ഒരു പാരമ്പര്യമായിട്ട് പദവിയിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭണ്ഡാരശാല അമ്മയുടെ ജീവിതം ഒരു വലിയ തപസ്സാണ് കേട്ടോ, പൂർണമായ സന്യാസ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കാരുണ്യത്തിന്റെ പ്രതീകമാണ് ഭണ്ഡാരശാലയുടെ യഥാർത്ഥ ശക്തി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Pudhuputhan padanaridigal, Wi-Fi connected digital class murigal, Antarashtra nilavaramulla English speaking campus thudangiya pratheekathakalulla Kollam jillayile Eka Global School il ningalude kuttikalude admission urappaakku.
1: Compass Global School, Valagam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
1: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

മണ്ണാറശാലയിലെ ആദ്യത്തെ വലിയമ്മയായ ശ്രീദേവി അന്തർജനത്തിന് ഒരു മനുഷ്യക്കുട്ടിയും അതോടൊപ്പം 5 തലയുള്ള ഒരു നാഗക്കുഞ്ഞും ജനിച്ചുവെന്നാണ് ഐതിഹ്യം. ഈ 2 സഹോദരന്മാരും ഒരുമിച്ചാണ് വളർന്നത്. പിന്നീട് ഈ നാഗരൂപിയായ മൂത്ത സഹോദരനാണ് ഇന്നത്തെ നിലവറയിലേക്ക് തപസ്സിനായി മറഞ്ഞതെന്ന് പറയപ്പെടുന്നു. ആ നാഗ സഹോദരനാണ് ഇന്നും അവിടുത്തെ നിലവറയിൽ കാവലായിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. നമ്മൾ മണ്ണാറശാലയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ പ്രസാദത്തിന് പിന്നിൽ ഒരു വലിയ സ്നേഹത്തിന്റെ കഥയുണ്ട് കേട്ടോ. പണ്ട് കാട്ടുതീയിൽ പൊള്ളലേറ്റ നാഗങ്ങൾക്ക് അമ്മ പുരട്ടിക്കൊടുത്ത ആ സ്നേഹത്തിന്റെ മരുന്നാണ് എന്നും ഇവിടുത്തെ ദിവ്യമായ മഞ്ഞൾ പ്രസാദം. അന്ന് ആ 100 പൊള്ളലേറ്റ പാമ്പുകളെ ഇല്ലത്തെ അമ്മ കരിക്കിൻ വെള്ളവും പാലും പുരട്ടി ശുശ്രൂഷിച്ചപ്പോൾ ഇതിൽ പ്രീതനായിട്ടാണ് നാഗരാജാവ് അവിടെ സ്ഥിര താമസമാക്കിയതെന്ന് പറയുന്നു. അന്ന് പാമ്പുകളുടെ പൊള്ളലകറ്റാൻ ഉപയോഗിച്ച മഞ്ഞളാണ് കേട്ടോ ഇന്നും ഇവിടുത്തെ അത്ഭുത രോഗശാന്തി നൽകുന്ന മഞ്ഞൾ പ്രസാദം. ചിലപ്പോഴൊക്കെ പാമ്പിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് പേടി വരുമല്ലേ. എന്നാൽ മണ്ണാറശാലയിലെ കാവുകളിൽ ഇന്നും ജീവനുള്ള പാമ്പുകൾ ധാരാളമായി വരാറുണ്ട്. എന്നാൽ അവ ആരെയും ഉപദ്രവിക്കാറില്ല കേട്ടോ. ഭക്തർ അവയെ ശല്യപ്പെടുത്താറുമില്ല. പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും മനോഹരമായ സഹവർത്തിത്വത്തിന്റെ പ്രതീകമാണ് നമുക്കിവിടെ വന്നാൽ ദർശിക്കാൻ സാധിക്കുന്നത്.

ശരിക്കും പറഞ്ഞാൽ അവരിവിടുത്തെ കാവൽക്കാരായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ക്ഷേത്രത്തിലെ പൂജാരിണിയായ വലിയമ്മ സമാധിയാകുമ്പോൾ അവിടെ 3 ദിവസത്തേക്ക് വലിയ ആഘോഷ പൂജകളൊന്നും തന്നെ ഉണ്ടാകില്ല. ആ ദിവസങ്ങളിൽ നാഗരാജാവിന് പ്രിയപ്പെട്ട പാലും കദളിപ്പഴവും മാത്രമാണ് നിവേദിക്കുക. അമ്മയില്ലാത്ത സങ്കടത്തിൽ ആ മക്കൾ ഇരിക്കുന്നുവെന്ന സങ്കല്പത്തിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മയില്ലാത്ത വീടിന്റെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കണമല്ലേ, എത്രത്തോളം വിഷമം നൽകുന്ന കാര്യമാണെന്ന്. മണ്ണാറശാലയിലെ വലിയമ്മ സമാധിയാകുമ്പോൾ ആ ക്ഷേത്ര നടയിൽ 3 ദിവസമാണ് പൂജകൾ ഉണ്ടാകാതിരിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ എത്ര മനോഹരമായൊരു ആവിഷ്കാരമെന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും. മണ്ണാറശാലയിലെ നാഗരാജാവ് ഒരേ സമയം 2 ഭാവങ്ങളിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. വിഷ്ണുരൂപിയായ അനന്തനും ശിവചൈതന്യമുള്ള വാസുകിയും ഇവ രണ്ടും ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഇവിടെ ശിവരാത്രിയും തുലാം മാസത്തിലെ ആയില്യവും ഒരുപോലെ പ്രധാനമാണ്. ഹരിയും ഭരനും ഒന്നാകുന്ന ഇടമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നാഗരാജാവ് വിഷ്ണുവിന്റെ രൂപമായ അനന്തനായും ശിവന്റെ ചൈതന്യമായ വാസുകിയായും ഒരേ സമയം ഭക്തരെ അനുഗ്രഹിക്കുന്നു.

ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ,

സാധാരണയായി നാഗങ്ങളെ ശിവന്റെയോ വിഷ്ണുവിന്റെയോ ഭാഗം മാത്രമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ മണ്ണാറശാലയിലെ പ്രതിഷ്ഠയിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ മൂന്ന് ത്രിമൂർത്തികളുടെയും ചൈതന്യം ഒത്തുചേർന്നിരിക്കുന്നു എന്നാണ് വിശ്വാസം. നാഗരാജാവിന്റെ രൂപത്തിൽ ഈ മൂന്ന് ഭാവങ്ങളും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഹരിഹരപുത്രനായ അയ്യപ്പനെ കുറിച്ചും ശങ്കരനാരായണനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്നാൽ മണ്ണാറശാലയിലെ നാഗരാജാവ് ഒരേ സമയം ബ്രഹ്മാവും വിഷ്ണു ശിവനുമായിട്ടാണ് ഭക്തരെ അനുഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നാകുന്ന ആ പുണ്യഭൂമിയാണ് മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രം. ഒരിക്കലെങ്കിലും അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ടല്ലേ. പരശുരാമൻ കടലിൽ നിന്ന് കേരളം വീണ്ടെടുത്തപ്പോൾ മണ്ണിലെ കടുത്ത ഉപ്പുരസം കാരണം ഇവിടെ കൃഷിയോ ജനവാസമോ സാധ്യമായിരുന്നില്ല. ഒടുവിൽ മണ്ണാറശാലയിൽ വെച്ച് നാഗരാജാവ് വന്നിറങ്ങി തന്റെ കാളകൂട വിഷം മണ്ണിലേക്ക് പടർത്തിയാണ് മണ്ണിലെ ഉപ്പുരസം മാറ്റി കേരളത്തെ ഇന്നത്തെ പോലെ പച്ചപ്പുള്ളതാക്കി മാറ്റിയെന്ന് ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനോഹരമായ കേരളം ഇത്ര പച്ചപ്പോടെ ഇരിക്കാൻ കാരണം ഈ മണ്ണാറശാലയാണ് എന്നാണ് പൊതുവെ ഒരുപാട് ആളുകളെ വിശ്വസിക്കുന്ന ഒരു കാര്യം.

നാഗരാജാവ് വന്നിറങ്ങി അദ്ദേഹത്തിന് ദിവ്യശക്തിയാൽ ആ ഉപ്പുരസം മാറ്റിയെടുത്ത പുണ്യ മണ്ണാണ് മണ്ണാറശാല. മണ്ണാറശാലയിലെ തനത് ഉരുളിശാസ്ത്രം കേൾക്കണം. മക്കളില്ലാത്ത ദമ്പതികൾ നടത്തുന്ന ഉരുളി കമഴ്ത്തൽ വഴിപാടിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ. ക്ഷേത്രനടയിൽ കമഴ്ത്തി വെക്കുന്ന ഉരുളി പിന്നീട് മാറ്റുന്നത് വലിയമ്മ മാത്രമാണ് കേട്ടോ. ഈ ഉരുളി ക്ഷേത്രത്തിലെ പ്രത്യേക അറയിൽ സൂക്ഷിച്ചു വെക്കുന്നു. കുട്ടിയുണ്ടായ ശേഷം ദമ്പതികൾ തിരിച്ചെത്തുമ്പോൾ മാത്രമേ ആ ഉരുളി വീണ്ടും നിവർത്താറുള്ളൂ. പ്രാർത്ഥന സഫലമായി ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ് ആ മാതാപിതാക്കൾ കുഞ്ഞുമായി വരുമ്പോൾ മാത്രമേ ആ ഉരുളി വീണ്ടും നിവർത്തുകയുള്ളൂ. വിശ്വാസത്തിന്റെ എത്ര മനോഹരമായ ഏടുകളാണല്ലേ ഇത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731155. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വിർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

മണ്ണാറശാലയിലെ ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി ഭക്തർ നടത്തുന്ന ഏറ്റവും വലിയ വഴിപാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർണ്ണക്കുടം സമർപ്പണം. ജീവിതത്തിൽ വലിയ വിജയങ്ങളും ഐശ്വര്യവും ഒക്കെ ആഗ്രഹിക്കുന്നവർ മണ്ണാറശാലയിൽ നടത്തുന്ന ഈ ഒരു പ്രത്യേക വഴിപാട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പോപ്പുലറാണ്. സ്വർണത്തിൽ തീർത്ത സർപ്പരൂപങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു വഴിപാട്, അല്ലെങ്കിൽ സ്വർണ്ണക്കുടം സമർപ്പിക്കുക. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നവരും വലിയ പ്രതിസന്ധികളിൽ പെടുന്നവരും ഒക്കെ ഈ ഒരു വഴിപാട് ഇവിടെ നടത്താറുണ്ട്. വെറും സ്വർണമല്ല കേട്ടോ, ഭക്തിയോടെ മനസ്സുരുകി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ആ വഴിപാട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഭക്തരുടെ അനുഭവം. ഇപ്പോൾ മണ്ണാറശാല ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്ന പൂജാരിണി ദിവ്യശ്രീ സാവിത്രി അന്തർജനം എന്ന വലിയമ്മയാണ്. പതിറ്റാണ്ടുകളായി കർശനമായ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് അമ്മ ഈ പദവിയിൽ തുടരുന്നത്. അമ്മയുടെ ഒരു നോട്ടം മതി, ആ മുഖത്തെ ശാന്തത മതി നമ്മുടെ മനസ്സിലെ പകുതി സങ്കടങ്ങൾ മാറാൻ. മണ്ണാറശാല ഒരു ക്ഷേത്രം മാത്രമല്ല, അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വിശ്വാസവും സ്നേഹവും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിന്റെ കഥയാണ്. അപ്പൊ ആലപ്പുഴ വഴി പോവുകയാണെങ്കിൽ ഹരിപ്പാടുള്ള ഈ പുണ്യഭൂമിയിലേക്ക് പോകാനായിട്ട് ആരും മറക്കരുത് കേട്ടോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticketum visayum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9985873115.
3: Vimala Hridaya English Medium and Little Buds Play School ilekku 2026-27 varshathilekkulla Play School LKG UKG koodade 1 mudal 4 vareyulla classukalilekku admission thodarunnu. Vimala Hridaya English Medium School, Lotus Road Palamand.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഹിന്ദു മണ്ണാറശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കന്നിമാസത്തിലെ ആയില്യമായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് എല്ലാ വർഷവും കന്നി ആയില്യത്തിന് ഇവിടെ ദർശനത്തിനെത്തുമായിരുന്നു. എന്നാൽ ഒരു വർഷം മഹാരാജാവിന് ചില കാരണങ്ങളാൽ വരാൻ സാധിച്ചില്ല. ആ വിഷമം മാറ്റാനായിട്ട് രാജാവ് തൊട്ടടുത്ത മാസമായ തുലാം മാസത്തിലെ ആയില്യം വലിയ ആഘോഷമാക്കാനായിട്ട് ഉത്തരവിട്ടു. അതിൻ്റെ മുഴുവൻ ചിലവും കൊട്ടാരം വഹിക്കുകയും ക്ഷേത്രത്തിന് വലിയ നികുതിരഹിത ഭൂമി ദാനമായിട്ട് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോക പ്രശസ്തമായ മണ്ണാറശാല തുലാം ആയില്യം ജനിക്കുന്നത്. അങ്ങനെ ഒരു വർഷം കന്നി ആയില്യത്തിന് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടം തീർക്കാനായിട്ട് രാജാവ് അടുത്ത മാസം നടത്തിയ വമ്പൻ ആഘോഷമാണ് പിന്നീട് മണ്ണാറശാലയിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആയില്യം ഉത്സവത്തിന്റെ സമാപന ചടങ്ങായിട്ടുള്ള തട്ടിൽ നൂറും പാലും ഇല്ലത്തെ കാരണവരാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പൂജ നടക്കുന്ന സമയത്ത് ആ തറവാട്ട് വീട്ടിൽ കന്യകമാരായ പെൺകുട്ടികൾക്കോ മണ്ണാറശാല കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാർക്കോ പ്രവേശനമില്ല. കടുത്ത നിർബന്ധങ്ങളോട് കൂടിയിട്ടും നിബന്ധനകളോട് കൂടിയിട്ടും കുടുംബത്തിലെ വിവാഹിതരായ സ്ത്രീകൾക്കും കാരണവന്മാർക്കും മാത്രമേ അത് പങ്കെടുക്കാനായിട്ട് അനുവാദമുള്ളൂ. നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്ന ആചാരങ്ങളുടെ ശുദ്ധി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എല്ലാ ദിവസവും മണ്ണാറശാല അമ്മയല്ല കേട്ടോ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത്. മലയാള മാസം ഒന്നാം തീയതി പൂയ നക്ഷത്രം ശിവരാത്രിയുടെ തലേ ദിവസം, അതായത് കർക്കിടകത്തിലെ ആദ്യ 12 ദിവസങ്ങൾ തുടങ്ങിയ സവിശേഷമായ ദിവസങ്ങളിൽ മാത്രമേ അമ്മ നേരിട്ട് ശ്രീകോവിലിൽ കയറി പൂജ നടത്താറുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ഇല്ലത്തെ പുരുഷന്മാരാണ് പൂജ ചെയ്യുക. അമ്മ പൂജയ്ക്ക് കയറുന്ന ദിവസങ്ങളിൽ കടുത്ത ഉപവാസവും ഏകാന്തതയും ഒക്കെ പാലിക്കുന്നുണ്ട്. മണ്ണാറശാല അമ്മ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അപ്പോൾ പൂജ ചെയ്യുന്നുവെന്ന് വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. അമ്മ അന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ആ ദിവസം പൂർണ്ണമായ ഏകാന്തതയിലായിരിക്കും. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ മാത്രം കേട്ടോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nammude Dimos Furniture-il Mass Vishu Class Offer. Adhe, ini vendathathu koduthu, vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkiyirikkunnathu. Santoshavartha Dimos Furniture ippol Thiruvallayilum. Dimos Furniture, Pulamൺ, Kottarakara.
3: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 5 ലക്ഷം രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
4: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

മണ്ണാറശാലയിലെ 16 ഏക്കറോളം വരുന്ന കാടുകളിൽ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ടും നിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെ വലിയ തോതിൽ പുകയുണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന പ്രവൃത്തികളോ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വനം ഒരു കേടുപാടും കൂടാതെ ഇന്ന് നിലനിൽക്കുന്നത്. നമ്മൾ ഈ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ടല്ലേ, എന്നാൽ പ്രകൃതിയെ ദൈവമായിട്ട് കണ്ട് സംരക്ഷിക്കുന്ന ഇടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണാറശാല. ഇവിടുത്തെ കാവുകളിൽ പുകയ്ക്കാനോ മരം നശിപ്പിക്കാനോ ഒന്നും ആരും തുനിയില്ല. പ്രകൃതിയും ഭക്തിയും ഒക്കെ ഒന്നാകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണ്ണാറശാല ക്ഷേത്രത്തിലെ വലിയമ്മ പ്രായാധിക്യം കൊണ്ടോ മറ്റോ കിടപ്പിലായി അല്ലെങ്കിൽ രോഗബാധയേറ്റ് കിടന്നു പോയി കഴിഞ്ഞാൽ അവിടുത്തെ പൂജകൾ മുടങ്ങാറില്ല. അമ്മ കിടക്കുന്ന മുറിയിൽ നിന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് ദർശനം കിട്ടുന്ന ഒരു പ്രത്യേക കിളിവാതിൽ ഇല്ലത്തുണ്ട്. അമ്മയ്ക്ക് നേരിട്ട് വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഈ ജനലിലൂടെ ശ്രീകോവിലേക്ക് നോക്കി അമ്മ മനസ്സുകൊണ്ട് പൂജ ചെയ്യും. ആ സമയത്ത് ശ്രീകോവിലിനകത്ത് വലിയമ്മയുടെ അതേ ചൈതന്യം അനുഭവപ്പെടാറുണ്ടെന്നാണ് പൂജാരിമാരുടെ സാക്ഷ്യം. ശരീരം കൊണ്ട് വരാൻ പറ്റിയില്ല എങ്കിലും മനസ്സുകൊണ്ട് ദൈവത്തെ തൊടുന്ന ആ ജനൽ മണ്ണാറശാലയിൽ നിന്നും ഒരത്ഭുതമാണ്. വലിയമ്മയ്ക്ക് വയ്യാതാകുമ്പോൾ ഇല്ലത്തെ ആ പ്രത്യേക കിളിവാതിലിലൂടെ ശ്രീകോവിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. ആ നോക്കലിലാണ് അവിടുത്തെ ദൈവചൈതന്യം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മണ്ണാറശാല ക്ഷേത്രവളപ്പിലും പരിസരത്തുമായിട്ട് 1000 കണക്കിന് വിഷപ്പാമ്പുകൾ ജീവിക്കുന്നുണ്ടെങ്കിലും ചരിത്രത്തിൽ ഇന്നു വരെ അവിടെ വെച്ച് ഒരു ഭക്തനെയോ നാട്ടുകാരനെയോ പാമ്പ് കടിച്ച് മരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ക്ഷേത്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് പാമ്പുകൾ ആരെയും ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു പ്രകൃതി നിയമം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ നാഗരാജാവിന്റെ കാവൽ. ഭയമില്ലാതെ ഭക്തർക്ക് നടന്നു പോകാൻ പറ്റുന്ന ലോകത്തിലെ ഏക സർപ്പക്കാട് ഒരു പക്ഷേ ഇതായിരിക്കും. ക്ഷേത്രവളപ്പിൽ വളരെ പഴയ ഒരു കുടക്കല്ല് കാണാം. ഇതിനടിയിലാണ് നാഗരാജാവിന്റെ കൽക്കണ്ടക്കാവൽക്കാരനായ ചിത്രകൂടം സ്ഥിതി ചെയ്യുന്നത്. ഈ കല്ലിനടിയിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ല. ഇവിടെ പ്രത്യേക ദിവസങ്ങളിൽ വലിയമ്മ നടത്തുന്ന രഹസ്യ പൂജകൾ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ളതാണ്. ഈ ഒരു കല്ലിനടിയിൽ നാഗലോകത്തിന്റെ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. വലിയമ്മ മാത്രം നടത്തുന്ന ചില പ്രത്യേക രഹസ്യ പൂജകളാണ് ഇവിടെ നടക്കാറുള്ളത്.

0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്ടഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

ചില ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. പുകമറകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല, തെളിഞ്ഞ ശ്വാസത്തോടെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം.

മണ്ണാറശാലയിലെ 16 ഏക്കർ കാവ് വെറും ഒരു കാട് മാത്രമല്ല, ആയുർവേദത്തിൽ പറയുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 100-ലധികം അപൂർവ ഔഷധ ചെടികൾ ഇവിടെ കാവുകളിൽ വളരുന്നുണ്ട്.

ഇവിടുത്തെ വായുവിനും വെള്ളത്തിനും പോലും ഔഷധ ഗുണമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുണ്യസ്ഥലം മാത്രമല്ല, ഒരു വലിയ ഔഷധത്തോട്ടം കൂടിയാണ് കേട്ടോ. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ചെടികളാണ്, അതും ആയുർവേദ ചെടികളാണ് ഈ കാവുകളിലുള്ളത്. ഇവിടുത്തെ വായു

ാണ് എന്ന ഐതിഹ്യം. രണ്ട് സ്ഥലത്തും കാവലായിരിക്കുന്നത് ഒരേ അനന്തനാണല്ലോ എന്നുള്ള ധാരണയിലാണ് കേട്ടോ വരുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലൊക്കെ തോന്നുന്നല്ലേ. വെറും ഒരു ഭക്തിക്കപ്പുറം പ്രകൃതിയുടെ നിഗൂഢതകളും വിസ്മയവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരിടം തന്നെയാണ് മണ്ണാറശാല. മണ്ണാറശാലയിലെ അന്തരീക്ഷം എപ്പോഴും ഭക്തി സാന്ദ്രമാക്കുന്നത് അവിടുത്തെ പുള്ളുവൻ പാട്ടുകളാണ് കേട്ടോ. കുടവും വീണയും വീട്ടി നാഗങ്ങളെ പ്രകീർത്തിച്ചു പാടുന്ന പുള്ളുവൻ പാട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. നാഗദോഷങ്ങൾ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും ഭക്തർ ഇത് നടത്തുന്നുണ്ട്. ഇവിടേക്ക് കാലുകുത്തുമ്പോൾ തന്നെ നമ്മുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തുന്ന ആ നാദം, കുടവും വീണയും വീട്ടിയുള്ള പുള്ളുവൻ പാട്ട്. നാഗരാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഈ സംഗീതം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ പമ്പ കടക്കും. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
3: Ningalude kuttikalkku mikacha vidyabhyasam nalguna 32 varshathe parambaryamulla Kottarakara MGM Residential Public Schoolil 2026-27 varshathilekkulla admission aarambichirikkunnu. Parichaya sampannaraya adhyapakarum robotics, German language, swimming thodangi niravadhi paathiyathra parishilanangalum koodathe aadhunika labukal, mikacha hostel, surakshitha vahana saugiryam, oppam plus 1 vidyarthikalkkaya entrance coaching odu koodiya integrated classukalum ivide labhyam.
4: MGM Residential Public School, Kottarakara. പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
5: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

നിലനിൽക്കുന്ന രൂപത്തിലുള്ള അപൂർവമായ നാഗലിംഗ പൂക്കൾ വിരിയുന്ന മരങ്ങൾ മണ്ണാറശാല കാവിലുണ്ട്. ശിവന്റെയും നാഗരാജാവിന്റെയും പ്രതീകമായിട്ട് കാണുന്ന ഈ പൂക്കൾ മണ്ണാറശാലയിലെ പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. പാമ്പിന്റെ പത്തി വിടർത്തിയ രൂപത്തിലുള്ള ഈ പൂവിനെ കുറിച്ച് പലരും അങ്ങനെ കേട്ട് കാണില്ല. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാഗലിംഗ പൂവ് നേരിട്ട് കാണാം. മണ്ണാറശാലയിലെ കാവുകളിൽ നടക്കുമ്പോൾ ഈ അപൂർവ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. പ്രകൃതി പോലും അവിടുത്തെ നാഗരാജാവിനെ വണങ്ങാൻ പൂക്കൾ വിരിയിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ആയിലിയം ഉത്സവത്തിന് വലിയമ്മ നാഗരാജാവിന്റെ വിഗ്രഹവുമായിട്ട് ഇല്ലത്തേക്ക് എഴുന്നള്ളുമ്പോൾ മണ്ണാറശാലയിലെ പച്ചപ്പ് നിറഞ്ഞ കാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് വഴികളിൽ ഉടനീളം പച്ചിലകളും പൂക്കളും ഒക്കെ വീണ് പ്രകൃതി തന്നെ ഒരു പച്ച പരവതാനി ഒരുക്കിയതുപോലെ തോന്നും. ഒരു ഗ്രീൻ കാർപെറ്റ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അലങ്കാരങ്ങളെക്കാൾ പ്രകൃതിയുടെ ഭംഗിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത് കേട്ടോ. നമ്മൾ റെഡ് കാർപെറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാൽ ഗ്രീൻ കാർപെറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. കാട്ടിലെ വൻമരങ്ങളിൽ നിന്ന് പച്ചിലകളും കാട്ടുപൂക്കളും വഴിയിലുടനീളം വീണ് കിടക്കുന്ന ആ കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ് കേട്ടോ. അപ്പോ ആലപ്പുഴയിലെ മണ്ണാറശാലയിലേക്ക് പോകാനായിട്ട് ഇപ്പൊ ചെറിയൊരു ആഗ്രഹമൊക്കെ വന്നില്ലേ, അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം വന്നു? അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കേണ്ട, നല്ലൊരു ദിവസം ഒന്ന് കണക്ക് കൂട്ടി നേരെ വിട്ടോളൂ. എന്തായാലും ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും തുടർന്നു കൊണ്ടേയിരിക്കും. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫോർ 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Plus two kazhinjo, ini ningalude swapna career-ilekku oru seriyaya vazhikatti. 5 lakh രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
2: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിനു പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വെക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.
5: Dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang d

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 5 ലക്ഷം രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
0: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര,
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചില ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. പുകമറകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല, തെളിഞ്ഞ ശ്വാസത്തോടെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് മെയ് 31, ലോക പുകയില വിരുദ്ധ ദിനം.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different, our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂർ

0: പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
1: സാധ്യോ रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്കിനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട് ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടിയായി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 വരെ തുടരും. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൌകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി.

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: You are listening to back-to-back songs on Ashraya FM 90, Nadinoppam, Nattarkoppam.

കാർപ്പറ്റ് എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ എഫ് എം 90 കേൾക്കാം. റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

0: Red carpet. Stay tuned for your favorite celebrity.
1: Hey, hello, good evening and welcome to Red Carpet with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാ റെഡ് കാർപ്പറ്റിലും നിങ്ങളിലേക്ക് ഒരുപാട് ഗസ്റ്റുകളുമായിട്ട് ഞങ്ങൾ എത്താറുണ്ടല്ലേ. അപ്പൊ ഇന്നും അതുപോലെ ഒരു വലിയ ഗസ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതാരാണെന്ന് ചോദിച്ചാൽ, വെറും ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിനിയിൽ നിന്നും തുടങ്ങി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സുപരിചിതയായ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. യെസ്, മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ഷഫ്ന ഷെഫു. ഹലോ ഷഫ്ന, ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്.
2: ഹായ്, ഗുഡ് ഈവനിംഗ്.
1: എന്തുണ്ട് വിശേഷം? ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങനെ അടിച്ചുപൊളിച്ചിരിക്കുകയാണ്. അതെ ഷഫ്ന, ഇപ്പൊ ഷഫ്നയെ പറ്റി പറയാനാണെങ്കിൽ, ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്, അതിലുപരി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ആൻഡ് ഓൾസോ യു ആർ എ മോട്ടിവേഷണൽ സ്പീക്കർ, റൈറ്റ്? അപ്പൊ ഈ ഒരു ജേണിയെ പറ്റി എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു യാത്ര എങ്ങനെയാണ് തുടങ്ങിയത് എന്നൊന്ന് പറയാമോ?
2: സംഭവം, ഞാൻ സെവൻത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ടിക്ടോക്കിലൂടെ തുടങ്ങിയതാണ് ഈ ജേണി. അങ്ങനെ ടിക്ടോക്ക് ബാൻ ആയി, പിന്നെ നമ്മൾ നല്ല എല്ലാരും അങ്ങനെ തന്നെ ഇൻസ്റ്റയിലേക്ക് ഇറങ്ങി. പക്ഷെ ഈ മോട്ടിവേഷണൽ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഒരു ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേനു, ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ആ ടൈം
1: ആണല്ലേ. അപ്പൊ അത്യാവശ്യം നല്ല പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു, അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
2: പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് കാരണം ഇന്ന് എനിക്കിപ്പം ഈ ഒരു സ്ഥാനത്ത് എത്താൻ പറ്റും.
1: അപ്പോ പെയിൻഫുൾ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഷെഫ്നയുടെ വീഡിയോസിനെ പറ്റി പറയാനാണെങ്കിൽ, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ നൽകാറുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഷെഫ്നയുടെ ലൈഫ് എടുക്കാനാണെങ്കിൽ, ലൈഫിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണ്?
2: ഞാൻ കാരണം വേറൊരാള് ഹാപ്പി ആവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്റെ ലൈഫിൽ. കാരണം ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട് അവരുടെ ലവ് സ്റ്റോറി ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യും. ഒരു ഗേള് ഇതേപോലെ സൂയിസൈഡ് ചെയ്യാൻ പോയിട്ട് ആ ഒരു പോയിന്റില് നിൽക്കുന്ന ആ സമയത്തിന്റെ അടുത്ത് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്ത്, അങ്ങനെയുള്ളതാണ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ.
1: ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷഫ്നെ അടുത്ത് ചോദിച്ചറിയാനുണ്ട്. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
1: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: Right, Carpite. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana, on Ashriya FM 90. Nadinoppam, Naattarkoppam. Yes, innathe nammude Red Carpet il oru motivational speaker adupole thanne social media influencer umayittulla Shefne aanu nammodoppam join cheyidirikkunnathu. Shefnek iniyum oru vaadu kaaryangal nammude share cheyyanundu. Appo idine just oru content creation maathramayittalla kaanunnathu. Nammal kaaranam oralkengilum santhosham undavunnundengil adilum Shefne happiness kandathunnundu alle.
2: അതെ, പക്ഷെ ഇത് ഒരുപാട് ആൾക്കാർ ഹെയ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കും ഈ ഒരു 17-18 വയസ്സിലാണ് എനിക്ക് ഇത്രയും മെച്യൂരിറ്റി, ആ വയസ്സിന്റെ മെച്യൂരിറ്റി അല്ലല്ലോ എന്ന് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് എന്ന് പറയും. പക്ഷെ ഈ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്പർ മാത്രമാണ്. നമ്മുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് മെച്യൂരിറ്റി ഉണ്ടാക്കി തരുന്നത്, അതവര് മനസ്സിലാക്കുന്നില്ല.
1: അതെ അതെ. ഓക്കെ ഷെഫ്ന, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഷെഫ്നയുടെ വീഡിയോസിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ ഇതെല്ലാം സ്വന്തം എക്സ്പീരിയൻസ് ആണോ, അത് ജസ്റ്റ് കണ്ടന്റ് മാത്രമാണോ, അതോ ചിലത് മാത്രമേ സ്വന്തം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വരുന്നുള്ളൂ?
2: ചിലത് മാത്രമേ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ളൂ, ബാക്കി എന്ന് പറയുമ്പോൾ നമ്മളൊരു സറൗണ്ടിങ് ചുറ്റുപാട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യും ഒക്കെ കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കുറച്ചിന്റെ എക്സ്പീരിയൻസ്, ബാക്കി നമ്മള് കണ്ടു മനസ്സിലാക്കുന്ന എക്സ്പീരിയൻസ്
1: ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ലവ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണല്ലോ ഷെഫ്ന മെയിൻ ആയിട്ടും സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷെഫ്ന ഈ ടോപ്പിക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു?
2: ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്ത്, ഒരൊറ്റൊരു വീഡിയോ ഞാൻ എന്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് വെച്ച് ഒറ്റൊരു വീഡിയോ ഇട്ട്, പക്ഷെ അത്യാവശ്യം 1 million വ്യൂസ് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ആളുകൾക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ഈ ഒരു ലവ് കോണ്ടന്റിനായിരിക്കും. കാരണം ഷെയറും പോവും, ബാക്കിയുള്ളവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് കൊണ്ടാണല്ലോ ഒരു അങ്ങനെ കാണുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ലവ് വേണ്ടി വരുന്നു വിചാരിച്ചിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ്.
1: ആ ഒരു ടൈപ്പ് ജോണർ ആണ് അപ്പൊ ഷെഫ്നയുടെ ഓഡിയൻസിന് ഇഷ്ടമുള്ളത് മനസ്സിലാക്കി. അപ്പോഴേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകളാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ബ്രേക്കപ്പ് ഇതൊക്കെ നേരിടുന്നത്. അവരോടൊക്കെ ഷെഫ്നയ്ക്ക് എന്താണ് പറയാനുള്ളത്?
2: ഇന്നത്തെ കാലം ഒരു റിലേഷന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാന്ന് പറയുന്നത് തന്നെ ടാസ്കാ. പക്ഷേ ഇന്നത്തെ കാലത്ത് ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കിട്ടാൻ കാത്തിട്ടാണ് അത് അവിടെ ബ്രേക്കപ്പ് ആക്കി പോവാന്. അപ്പൊ നമ്മള് ടോക്സിക് ഒരു പറയണ്ട, പോസിറ്റീവ്നെസ് ആണ്, പക്ഷെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ടോക്സിക് ആവും തോന്നാം. അങ്ങനെ അധിക റിലേഷൻ ടോക്സിക് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. ടോക്സിക് ഇല്ലാണ്ട് നല്ല രീതിയിൽ നല്ല കമ്മ്യൂണിക്കേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ നിലനിൽക്കും.
1: ഓക്കെ, അപ്പൊ അവരോട് ഷെഫ്നക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്?
2: നല്ല രീതിയിൽ കാര്യം ചെയ്യുക, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പക്ഷെ ഒരിക്കലും ടോക്സിക് ആവാൻ പാടില്ല. പോസിറ്റീവ്നെസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, ഇങ്ങോട്ടും എന്താണോ പറയുന്നത് അതേപോലെ അങ്ങോട്ടും ചെയ്യാം.
1: തീർച്ചയായിട്ടും സത്യമാണ് പറയുന്നത്. ചെറിയ 17 or 18 വയസ്സൊന്നും മാത്രമല്ല, അതിലേ നല്ല മെച്യൂരിറ്റി ഉണ്ട് കേട്ടോ. ഓക്കേടാ, അപ്പൊ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായ ഷെഫ്ന എങ്ങനെയാണ് ഈ സ്റ്റഡീസും അതുപോലെ തന്നെ ഈ കോണ്ടന്റ് ക്രിയേഷനും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്നത്? എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ?
2: ഇത് ആക്ച്വലി ഇതിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മ ആണ് ഇതിലെ മെയിൻ. ഞാനെന്ന് പറയുമ്പം ഒരു +2 ഫൈനൽ എക്സാമിന് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ നിന്നതാ എക്സാം ടൈം. കാരണം ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് ഭയങ്കര ഫോഴ്സ് ഉണ്ടായിരുന്നു. ഒരു പറയും ഇങ്ങനെ ഇൻസ്റ്റയില് റീലിട്ട് കളിക്കാനോ അങ്ങനെ ചെയ്യരുത്, ഒന്നെങ്കിൽ ഈ ടൈമെങ്കിലും ഒന്ന് ഈ അടങ്ങു എന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മ എന്ന് പറഞ്ഞ്, ഉമ്മക്ക് എന്താ വെച്ചാല് ഇൻസ്റ്റയില് ഞാൻ ഡെയിലി വീഡിയോ ഇടണം. ഒരു ദിവസം വീഡിയോ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മന്റെ അടുത്തുനിന്ന് ചീത്തേക്ക്, ഉമ്മടെ വീഡിയോ ഇടണം അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ എക്സാമിന്റെ ടൈം ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇപ്പം 1 hour സബ്ജക്റ്റ് ഉള്ളു, അത് മാത്രം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാറില്ല. ശരി പറഞ്ഞു, നമ്മളൊരു ലൈഫില് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം.
1: തീർച്ചയായും.
2: അങ്ങനെ എന്ത് ചെയ്ത്, എക്സാം നടക്കുന്ന ടൈം വരെ ഞാൻ ഡെയിലി റീലിടും. പക്ഷെ ടീച്ചേഴ്സിന്റെ മുന്നിൽ ഞാൻ ഒഴിച്ചടക്കെങ്കിലും, പക്ഷെ റിസൾട്ട് വരുമ്പോ ഞാൻ ഫുൾ A+ വാങ്ങുകയും ചെയ്തു. ഉമ്മ ഒറ്റരാളാണ് മെയിൻ.
1: ഉമ്മ ആണ് ഷെഫ്നയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെഫ്നെ അടുത്ത് ചോദിച്ചറിയാനുണ്ട്. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: കാണണം എന്നേ ഒരുക്കും പറയാനുള്ളൂ.
1: അപ്പൊ പഠിപ്പിൽ കാണൂലേ? കാണും. ഓക്കെ, അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് ഒക്കെ എന്താണ് പറയാറുള്ളത്? കൂടെ ഉള്ളപ്പോ ഒരു സെലിബ്രിറ്റി ഒക്കെ അല്ലേ കൂടെ ഉള്ളത്?
0: അത് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരുണ്ട്, ഒന്നെന്ന് പറയുന്നത് നമ്മളെ കൂടെ നല്ലപോലെ നിന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ബാഡായിട്ട് പറയുന്നവരും ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അസൂയാണ് എന്താണെന്നറിയില്ല, പക്ഷെ ഇങ്ങനെ നമ്മളെ തളർത്തുന്നവരെ നമ്മളൊരു ഉയരത്തിലെത്തുമ്പോൾ നമ്മളടുത്തേക്ക് വരും. ഓരോന്തായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് വരും. അതെനിക്ക് ഉണ്ടായിട്ടും ഉണ്ട് ലൈഫിൽ. ഒരുപാട് ആൾക്കാർ എന്ത് പറയും, എന്തിനെങ്ങനെ വീഡിയോ ഇടുന്നേ, ഭയങ്കര ബോറാണ് എന്റെ വീഡിയോ, ഒന്ന് മാറ്റി അത് രീതിയിൽ വേറെ രീതിയിൽ എടുത്തോ. പക്ഷെ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല, അതെല്ലാം നമ്മളും ചെയ്യുള്ളു. പക്ഷെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇതേപോലെ വീഡിയോ അടിപൊളിയാണ്, നല്ല രസമാണ്, അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും.
1: പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ഒരു കാര്യത്തിൽ അപ്പൊ ഷെഫ്ന ഭയങ്കര ബ്ലെസ്ഡ് ആണ്, കൂടെ നിൽക്കുന്നവരും ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പ്രശസ്തി എപ്പോഴെങ്കിലും സ്വന്തം ലൈഫിനെയോ അല്ലെങ്കിൽ ക്യാമ്പസ് ലൈഫിനെയോ ബാധിച്ചിട്ടുണ്ടോ?
0: ഇല്ല, അതങ്ങനെ ബാധിച്ചിട്ടില്ല.
1: ഓക്കെ, അപ്പൊ എല്ലാം നന്നായിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ സ്റ്റഡീസിനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ഷെഫ്ന ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആണല്ലേ, അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, എന്തെല്ലാമാണ് കേക്കട്ടെ?
0: അതെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ടീച്ചർ ആവാനാണ് ഇഷ്ടം. താത്തമാർ രണ്ടാൾക്കാരും ടീച്ചർ എന്നാണ്. അപ്പം ഞാൻ ആ ഫീൽഡിലേക്ക് പോവാനാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്.
1: ഓക്കെ,
0: ഡിഗ്രി കഴിഞ്ഞിട്ട് ബിഎഡ് എടുക്കണം. അങ്ങനെ
1: താത്തമാരുടെ ആ ഒരു ഫീൽഡിൽ പാത തുടരാനാണ് താല്പര്യം.
0: അതെ
1: ആണല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷെഫ്നയുടെ ഫാമിലീസിനെയും പറ്റി സിബ്ലിങ്സിനെ പറ്റി ഒന്ന് പറയാമോ, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് എത്രത്തോളം ആയിരുന്നു ഈ ഒരു ജേണിയില് എന്നൊന്ന് പറയാമോ?
0: ഞങ്ങള് മൂന്ന് ഗേൾസ് ആണ് മക്കൾ, പിന്നെ ഉമ്മ.
1: ഓക്കെ,
0: അപ്പോ രണ്ടാളും ടീച്ചേഴ്സ് ആണ്. അവരുടെ പോലെ തന്നെ ലൈക് വീഡിയോ എടുക്കാൻ പറയും കേട്ടോ, നമ്മൾ അങ്ങനെ സക്സസ് ആവാണെങ്കിൽ ആവട്ടെ, നാലാൾക്കാരെ മുന്നിൽ നമുക്ക് അറിയപ്പെടാലോ, ലൈക് സപ്പോർട്ട് ആണ്. ഒരാളും നമ്മളെ നിർത്തിക്കോ വേണ്ട ചെയ്യണ്ട എന്നുള്ള ആ ഒരു ടോക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോ റിലേറ്റീവ്സിന് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്.
1: ആണല്ലേ, അപ്പൊ അതിൽ ആ ഒരു കാര്യത്തിൽ ഷെഫ്ന എന്നും ബ്ലെസ്ഡ് ആണ്.
0: അതെ.
1: അപ്പൊ ഈ ഷെഫ്ന ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി വീഡിയോസും ഈ ലവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പൊ ഇത് കാണുമ്പോൾ വീട്ടുകാർ, ഇപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിലെ ഉമ്മയാണ് ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതല്ലാണ്ട് റിലേറ്റീവ്സിന്റെ ഒക്കെ റെസ്പോണ്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇവളെന്താണ് ഇങ്ങനെ റിലേഷൻഷിപ്പ് ടൈപ്പ് വീഡിയോസ് ഒക്കെ ഇടുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ?
0: എന്റെ റിലേറ്റീവ്സിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ വന്നിട്ടില്ല, അതിനെ കുറിച്ച് പ്രശ്നമില്ല. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരും, അതായത് എന്തിനാ ചെയ്യുന്ന, അവളെ പ്രായം എന്താ, പ്രായത്തിനനുസരിച്ച് വർത്താനാണ് അവള് പറയുന്നേ, എന്തിനെ ലവിനെ കുറിച്ച് പറയുന്നത്, അങ്ങനെ ലൈക് പുറത്തുള്ള ആൾക്കാരുണ്ടാവല്ലോ, അവരൊരു ഫാമിലിന്നൊന്നും അങ്ങനെ ആ ഒരു ഇഷ്യൂ വന്നിട്ടില്ല.
1: ഓക്കെ, അപ്പൊ കുഞ്ഞുനാൾ മുതൽ മൈൻഡിലുണ്ടായിരുന്നു എനിക്കൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നൊക്കെ മൈൻഡിലുണ്ടായിരുന്നു, അതോ പെട്ടെന്ന് ഈ സംഭവം കൊള്ളാം എന്ന് തോന്നി ആ ഒരു വൈബിന് പിടിച്ചതാണോ?
0: പെട്ടെന്ന് ഒരു മൈൻഡിലേക്ക് വന്നതാണ്.
1: അതെന്താണ് അപ്പൊ ഇപ്പൊ എന്തോ തോന്നുന്നു?
0: ആക്ച്വലി നമ്മള് പുറത്തിറങ്ങുമ്പോ നാലാൾക്കാർ അറിയുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം നല്ലോണം ഉണ്ട്.
1: ആണല്ലേ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana, on Astria FM 90. Nadinoppam, Naattarkoppam. Yes, in the day, Red Carpet, a motivational speaker, other than a social media influencer, Maitala. Chef Niyana, Namrodoppam, join Chedrikin, Chef Nikinim, or a bad caring, and Namrata share around. Later, K. E. business startup, a Thorangan plan and dire, then the Kated and Darno, and updates a Kendai.
2: നമ്മളിപ്പം നിർത്തി വെച്ച് കാരണം നമുക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റി. കാരണം നമ്മള് മൂന്ന് പെൺകുട്ടികൾ തലയും വാലും ഇല്ലാണ്ട് ജസ്റ്റ് തുടങ്ങിയതാ. ഒരു ആവേശപ്പുറത്ത് ചെയ്തൊരു പരിപാടിയാണ് അത്. അത് നമ്മള് ജസ്റ്റ് ഒന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ട് സെയിൽ ആക്കാന്നുള്ളതേനു. പക്ഷെ ഡ്രസ്സ് വാങ്ങിയത് നമ്മള കോഴിക്കോട് നിന്നും. അങ്ങനെ നമ്മളൊരിക്കലും അത് പിന്നീട് നമുക്ക് മനസ്സിലായി പോയി. ഒന്നാമത് നമ്മള് ഗേൾസ് അല്ലേ, പുറത്ത് പോകാൻ അത്ര ധൈര്യമില്ല. ഒരു ബോയ് വേണല്ലോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാന്. പക്ഷെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഇവിടെ ഒരു ഡ്രസ് നോക്കി. പക്ഷെ അത് ലൈക് നമ്മളെ എമൗണ്ട് കൂടുതലാ ഡ്രസ്സിന്റെ. കാരണം നമുക്ക് ആ റേറ്റിനാണ് കിട്ടിയത്. നമുക്ക് ലാഭം വേണ്ടെങ്കിലും ആ സെയിം റേറ്റിന് കൊടുക്കാൻ നിന്നിട്ടും ആരും വാങ്ങില്ല. ഒരിക്കലും നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാ, ഡ്രസ് എടുക്കാതൊക്കെ. കാരണം അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് അത് സ്റ്റോപ്പാക്കി വെച്ചതാണ്.
1: അപ്പൊ ഈ ബിസിനസ് പ്ലാൻസ് ഒക്കെ ഇപ്പോഴും മനസ്സിലുണ്ടോ, അതോ തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കാണോ?
2: തൽക്കാലത്തേക്ക് വേണ്ടി മാറ്റി വെച്ചതാ.
1: ഓക്കെ. അതെ ഷെഫിന്, അങ്ങനെയാണെങ്കിൽ ഈ ഷെഫിനെ സംബന്ധിച്ച് ഒരു ബിസിനസ് വുമൺ ആകാനാണോ, അതോ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയി തുടരാനാണോ ഭാവിയിൽ കൂടുതൽ ആഗ്രഹം?
2: രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹം.
1: ആണല്ലേ. അപ്പൊ ഒരു ബിസിനസ് വുമൺ പ്ലസ് മോട്ടിവേഷണൽ സ്പീക്കർ. അപ്പൊ ടീച്ചർ ആവണോ എന്നുള്ളൊരു ഇതോ? അതും വേണം, എല്ലാം വേണം.
2: എല്ലാം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടീച്ചിങ്ങിലാണ്.
1: അതിപ്പോ താത്താമാര് ടീച്ചേഴ്സ് ആയതുകൊണ്ടാണോ ഇതിനോടൊരു പ്രത്യേക താല്പര്യം, അല്ലാണ്ട് കുഞ്ഞുനാള് മുതലേ എനിക്കൊരു ടീച്ചർ ആവണം എന്ന് മനസ്സിലുണ്ടായിരുന്നു?
2: അതായത് ഓരോ കണ്ടിട്ടാണ് ഞാൻ ഇംപ്രസ് ആയത്. ഓരോ ഞാൻ ജസ്റ്റ് വരുന്ന മാറ്റി പോകുന്നതും അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നതും അതൊക്കെ കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി.
1: വീട്ടിലെ ഇളയ കുട്ടിയാണോ?
2: അതെ.
1: ഓക്കെ. അതുകൊണ്ട് താത്താമാരാണ് റോൾ മോഡൽ അല്ലേ?
2: ആ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഷഫ്ന ഷഫു ആണ്. യെസ്, ഷഫ്ന, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഷഫ്നയെ എവിടെ എങ്ങനെ കാണാനാണ് സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്നത്?
2: ഞാനൊരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അങ്ങനെ ഇറങ്ങി വരണം. അതേപോലെ തന്നെ അതിന്റെ ഒപ്പം ഒരു വലിയ ഇൻഫ്ലുവൻസറും ആവാം.
1: ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്?
2: അതെന്ന് പറയുമ്പോ ഒന്ന് വലുതായിട്ട് ഞാൻ ഏൺ ചെയ്തിട്ട് എന്നെ കൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്കൂളിൽ പോകാൻ പറ്റാത്തതുണ്ട്, ബുക്ക് വാങ്ങാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ ഹാപ്പി ആവാം, ഒരു ചാരിറ്റി പോലെ.
1: ഓക്കെ ഓക്കെ. അതെ, ഈ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവുന്നതൊപ്പം ഈ നെഗറ്റീവ് കമന്റ്സും ട്രോൾസും ഒക്കെ വരാറുണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
2: അത് എനിക്ക് അത്രയും ഹേർട്ട് ആവുന്നതിന് ഞാൻ റിപ്ലൈ കൊടുക്കും. അല്ലാത്തത് എന്ത് ചെയ്യും, കണ്ണുകൂട്ടി കാണാത്ത പോലെ നോക്കും. അത് എനിക്ക് ഏറ്റവും ബെറ്റർ. കാരണം നമ്മളത് റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ എന്ത് ചെയ്യും, ഓരി നമുക്ക് തരും. പക്ഷെ അത് നമ്മൾ റിപ്ലൈ കൊടുക്കാന്ന് മൈൻഡ് ആക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അത് അവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഡിലീറ്റ് ആക്കാം, അത്രേ ഉള്ളൂ.
1: അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഈ അടുത്തും കാണാറുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ ട്രോൾസും നെഗറ്റീവ് കമന്റ്സും ഒക്കെ ഫേസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾ ഓരോ സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതിനോട് ഷെഫിനൊക്കെ എന്താണ് പറയാനുള്ളത്?
2: നമ്മൾ ഒരിക്കലും എന്ത് വന്നു കഴിഞ്ഞാലും സൂയിസൈഡിലേക്ക് ചിന്തിക്കാൻ നിൽക്കരുത്. കാരണം ഒരു ലൈഫ് ആവുമ്പം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. എസ്പെഷ്യലി ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ കുറെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും.
1: പക്ഷേ
2: ആദ്യം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നിൽക്കുക. മേ ബി ആ കമന്റ് വരുന്ന ടൈമിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഡൗൺ ആവുമായിരിക്കും. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇത് നേരിടുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ അത് പ്രശ്നമായിട്ട് തോന്നാം.
1: ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷഫ്നെ അടുത്ത് ചോദിച്ചറിയാനുണ്ട്. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചില ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. പുകമറകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല, തെളിഞ്ഞ ശ്വാസത്തോടെ ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം.

0: Right, Carpet. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana, on Astria FM 90. Nadinoppam, Naattarkoppam. Yes, innathe nammude Red Carpet-il oru motivational speakerum adupole thanne social media influencerum aayittulla Chefneyanu nammodoppam join cheyidirikkunnathu. Chefneyku iniyum oru vaadu kaaryangal nammude share cheyyanundu. Enganeyanengil ippo Chefney patti parayananengil Chefna varshangalayittu ippo social media okke handle cheyyunna oraalanallo. Appo ee social media kaaranam mentally break aakkiye endengilum ഇൻസിഡന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ?
2: അത് എന്തേനും ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം എനിക്കൊരു പല്ല് ഇല്ലേനും, താഴത്തെ റോളൊരു പല്ല് ഇല്ലേനും. അപ്പൊ ഞാൻ വീഡിയോ ഇടുന്ന ടൈം ഒരുപാട് ആൾക്കാരുണ്ടോ പല്ലില്ലാത്ത വെള്ളിമ അത്തി, പക്ഷെ അതിന്റെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. കാരണം ഈ ബോഡി ഷെയിം ചെയ്യുന്ന പോലെ തന്നെ ആണല്ലോ, അതിന് ഭയങ്കര ഡൗൺ ആയി. ഞാൻ വീഡിയോ ഇല്ല, ഞാൻ പല്ല് വെക്കണം എന്ന് ഇവിടെ വാശി പിടിച്ച്. അപ്പൊ പല്ല് വെക്കാൻ ഓൾറെഡി ഒരു പല്ല് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ വേദനയും കാര്യങ്ങളും ഉമ്മക്ക് അറിയാതെ ഉമ്മ അവിടെ വേറെ വാശിയില്ല, ഇല്ല വെക്കൂല എന്നുള്ളത്, ക്ലിപ്പിട്ട് അടുപ്പിക്കുന്നുള്ളതില്. അങ്ങനെ ആ ഒരു പല്ലിന്റെ പേരിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടുണ്ട്. സ്കൂളിൽ നിന്നായിക്കോട്ടെ, ഇനിയിപ്പോ ഇൻസ്റ്റയിലായിക്കോട്ടെ, ഒക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇടാണ്ട് അങ്ങനെ നിന്നിനി. ആ ടൈം ഉമ്മ പറയും, ഈ എന്തിനാ ഇതാക്കേണ്ട ആവശ്യമോ, അത് റെഡി ആയിട്ട് നിന്നോ, അത് റെഡി ആവുമ്പോ പ്രശ്നമില്ലാലോ, അങ്ങനെ ഇങ്ങനെ. ഉമ്മ അങ്ങനെ സപ്പോർട്ട് ചെയ്ത്.
1: ഉമ്മ ആണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്.
2: ആ അതെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദേൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana, on Astria FM 90. Nadinoppam, Nattarkoppam. Yes, ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഷഫ്ന ഷഫു ആണ്. യെസ് ഷഫ്ന, സോഷ്യൽ മീഡിയ കാരണം ഷഫ്നയ്ക്ക് എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം അവാർഡ്സ് ആണ് എന്തെല്ലാമാണ് കിട്ടി ലൈഫിൽ നേടിയിട്ടുള്ളത് എന്നൊന്ന് പറയാമോ?
2: ആക്ച്വലി നമ്മൾ ഇങ്ങനെ നാലാൾക്കാർ അറിയാൻ തുടങ്ങും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും.
1: ഓക്കെ, ഇപ്പൊ പുതുതായിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ ഷഫ്ന ഒരുപാട് അനുഭവങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയോട് പങ്കുവെക്കുന്നത്. അപ്പൊ ഈ പുതുതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സിനോട് ഷഫ്നയ്ക്ക് സ്വന്തം അനുഭവത്തിൽ നിന്നും എന്താണ് പറയാനുള്ളത്?
2: നമ്മള് വേറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മളെ ഇഷ്ടങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാം.
1: അത്ര
2: ഒരിക്കലും വേറുള്ളവർ പറഞ്ഞിട്ട് ഏ ചെയ്യണ്ട, അതെനിക്ക് നടക്കൂല പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല. പക്ഷെ ആ ടൈം നമ്മള് നടക്കും എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആക്കാൻ പറ്റും.
1: ഓക്കെ, അപ്പൊ ഇത്രയും നാളത്തെ ഈ സോഷ്യൽ മീഡിയ യൂസിൽ നിന്നും ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് ഷഫ്നയ്ക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്?
2: നമ്മള് നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, വേണ്ടാത്തത് നല്ല തട്ടി ഒഴിവാക്കുക. അതായത് ഒരിക്കലും
1: അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മളുമായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു ഷഫ്നയ്ക്ക്. ആസ്ട്രിയ എഫ്എം 90 പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കാണ് കേട്ടോ. താങ്ക് യു ഷഫ്ന, താങ്ക് യു സോ മച്ച്.
2: വെൽക്കം.

0: Let's go. You already know.
1: Meri aashiqui.
2: Chahu main aana.
0: 2013.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

തക്കിട്ട് തഥിമി തക്കിട്ട് തഥിമി തന്താന ഹൃദയലയെന്ന ജതികൾ കോർത്തത്തില്ലാന ഇടയുമിൻ ചുവടുകളെങ്കിലും തരികടകം തരികടകം തരിക

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്രശ്നങ്ങളുടെ മുറകട്ടടി വേണ്ടേ?